അച്ഛനും മകളും പാർക്കിലാണ്. എത്ര നേരം കളിച്ചിട്ടും മകൾക്ക് മതി വരുന്നില്ല. പോകാമെന്ന് പലതവണ പറഞ്ഞിട്ടും അവൾ 5 മിനിറ്റ് കൂടെ എന്ന് പറഞ്ഞ് കളി തുടരുകയാണ്. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അവളുടെ കളിയും കണ്ടിരിക്കുന്ന അച്ഛനോട് അടുത്തിരിക്കുന്നയാൾ പറഞ്ഞു, നിങ്ങൾ വളരെ ക്ഷമയുള്ള അച്ഛനാണല്ലോ. അദ്ദേഹം പറഞ്ഞു, എന്നെ ക്ഷമ പഠിപ്പിച്ചത് എൻ്റെ മകനാണ്. അവൻ ഒരുപാട് തവണ കൂടെയിരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും തിരക്കുകൾ പറഞ്ഞ് ഞാൻ ഒഴിവായി. കഴിഞ്ഞ മാസം ഒരു വാഹനാപകടത്തിൽ അവൻ മരിച്ചു. ഇനി ഇവൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെയിരിക്കാൻ മറ്റാരുമില്ല. തനിച്ചാക്കാതിരിക്കുക എന്നതാണ് സഹയാത്രികളോട് പുലർത്താൻ കഴിയുന്ന ഏറ്റവും വലിയ മര്യാദ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് മെയ് 14 കൊല്ലവർഷം 1201 മേടം 31 വ്യാഴാഴ്ച.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടിയെ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ?
2: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ FM 90 എന്ന് വെച്ചേ കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ FM 90.
3: മോർണിംഗ് മോജോ.

0: மார்னிங் போஜோ.
1: ஹே ஹலோ, வெரி குட் மார்னிங், வெல்கம் டு மார்னிங் மோஜோ வித் மீ ஆர்ஜி சுல்தானா ஓன் ஆஸ்ட்ரியா எஃப்எம் 90 நாடினொப்பம் நாட்டார்க்கொப்பம். സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാവിലെ തന്നെ നിങ്ങളുടെ ഒപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പ്ലേ ചെയ്ത് തരാനും അതുപോലെ തന്നെ ഒരുപാട് അപ്ഡേഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ എന്തായാലും ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും കയ്യിലൊരു ചൂട് ചായയും പിടിച്ച് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെയൊക്കെ നോക്കി ഇന്നത്തെ ദിവസം എൻ്റെ ഏതാണ് എന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരു കിട്ടിലും തുടക്കം നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നല്ല മനോഹരമായിട്ടുള്ളൊരു പാട്ടോട് കൂടി തന്നെ നമ്മുടെ ഇന്നത്തെ മോർണിംഗ് മോജോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കൂടെയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: എന്താടാ പിന്നെ കാണാം.

0: morning, Mojo.
1: Once again, we are back on Morning Mojo with me, RJ Sultana, on Astraya FM 90, Nadinopam, Natarkopam. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു 12 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മുടെ മോർണിംഗ് മോജോയിലെ ആദ്യത്തെ അപ്ഡേറ്റ് ആണ് ഇതിൽ കേൾക്കാൻ പോകുന്നത്. കരാട്ടെ ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ. ജില്ലാ കരാട്ടെ അസോസിയേഷൻ്റെയും ഒളിമ്പിക്സ് അസോസിയേഷൻ്റെയും നേതൃത്വത്തിൽ ജില്ലാ ഒളിമ്പിക് കരാട്ടെ ചാമ്പ്യൻഷിപ്പ് 23-ാം തീയതിയും ഈ മാസം 24-ാം തീയതിയും പുന്തലത്താഴം SMD പബ്ലിക് സ്കൂളിൽ നടക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ അന്നേ ദിവസം 12 വയസ്സിന് മുതൽ ഉള്ള കുട്ടികൾക്കുള്ള മത്സരവും 24-ാം തീയതിയാണ്. അതുപോലെ തന്നെ 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളുടെ മത്സരങ്ങളും അന്നേ ദിവസം തന്നെ നടക്കുന്നതാണ്. പ്രവേശനം 19-ാം തീയതി വൈകിട്ട് 5 മണി വരെയുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ ഡീറ്റെയിൽസൊക്കെ തിരക്കിയിട്ട് പ്രവേശനത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് അവരെ കോൺടാക്ട് ചെയ്യാം ടു ദ നമ്പർ 8137 0507 46 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ കേട്ടോ. അപ്പം നമ്പർ ഒന്നും കൂടി പറയുകയാണ്, 8137 0507 46 എന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ രണ്ടു ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആറു ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ലബനനിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശനിയാഴ്ചയോടെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. വാർത്തകൾ വിശദമായി. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ രണ്ടു ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. യോഗത്തിൽ പങ്കെടുക്കാൻ ഇറാൻ, കസാഖിസ്ഥാൻ, നൈജീരിയ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബ്രിക്സ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
1: ഈ മാസം 20 വരെ 5 രാഷ്ട്രങ്ങളിലേക്ക് നടത്തുന്ന പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അബുദാബി സന്ദർശിക്കും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. 5 മാസത്തിനുള്ളിൽ മോദിയും UAE പ്രസിഡന്റുമായുള്ള രണ്ടാമത്തെ നേരിട്ടുള്ള കൂടിക്കാഴ്ചയാണിത്. ഊർജ്ജ സഹകരണം, പരസ്പരം താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയ ഉഭയകക്ഷി വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എറ്റിനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രിയെ സന്ദർശിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ഇതു സംബന്ധിച്ച എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിന് ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്നുച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത് ചേരുമെന്ന് അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയിയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. വോട്ടെടുപ്പിൽ 144 MLA വിജയിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. 22 പേർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 പേർ വിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു.

0: പുതുച്ചേരി മുഖ്യമന്ത്രിയായി ഓൾ ഇന്ത്യ എൻ ആർ കോൺഗ്രസ് നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക് നിവാസിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് നാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 5ാം തവണയാണ് എൻ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്. നീറ്റ് യുജി പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 5 പേരെ സിബിഐ അറസ്റ്റ് ചെയ്തു. 3 പേരെ ജയ്പൂരിൽ നിന്നും മറ്റു 2 പേരെ ഗുരുഗ്രാമിലും നാസിക്കിലും നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. അസമിൽ ഈ മാസം 26-ന് ഏകീകൃത സിവിൽ കോഡ് ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ഈ മാസം 21 മുതൽ 26 വരെ നടക്കുന്ന അസം നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്യും. മുഖ്യമന്ത്രിയായി 2ാം വട്ടം അധികാരമേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭായോഗത്തിൽ അധ്യക്ഷത വഹിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ ഉത്തരാഖണ്ഡിനും ഗുജറാത്തിനും ശേഷം ഏകീകൃത സിവിൽ കോഡ് ബിൽ അവതരിപ്പിക്കുന്ന 3ാമത്തെ സംസ്ഥാനമായി അസം മാറും. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ പ്രവീൺ സൂദിന്റെ കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടി കേന്ദ്ര സർക്കാർ. പേഴ്സണൽ ആന്റ് ട്രെയിനിംഗ് വകുപ്പ് പുറപ്പെടുവിച്ച ഔദ്യോഗിക ഉത്തരവ് പ്രകാരം ഈ മാസം 24-ന് ശേഷവും സിബിഐയുടെ ഡയറക്ടറായി പ്രവീൺ സൂദിനെ നിയമിക്കുന്നതിന് മന്ത്രിസഭയുടെ നിയമന സമിതി അനുമതി നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പച്ചക്കറികൾ, പഴങ്ങൾ, ഭക്ഷ്യധാന്യങ്ങൾ തുടങ്ങിയ അവശ്യ സാധനങ്ങളുടെ അന്തർ സംസ്ഥാന നീക്കത്തിനുള്ള എല്ലാ നിയന്ത്രണങ്ങളും പശ്ചിമബംഗാൾ സർക്കാർ പിൻവലിച്ചു. മുൻ തൃണമൂൽ കോൺഗ്രസ് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ ബിജെപി വാഗ്ദാനം ചെയ്തിരുന്നു. മുൻ സർക്കാരിന്റെ കാലത്തെ അധ്യാപക, മുനിസിപ്പൽ, കോ ഓപ്പറേറ്റീവ് സർവീസ് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട അഴിമതി കേസുകൾ സിബിഐക്ക് കൈമാറി. അഴിമതിയോട് സർക്കാർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പറഞ്ഞു. മമതാ ബാനർജി സർക്കാർ വിരമിക്കലിന് ശേഷം കരാറടിസ്ഥാനത്തിൽ വീണ്ടും നിയമിച്ച ജീവനക്കാരുടെ സേവനം റദ്ദാക്കി. ഇന്ത്യ റഷ്യ ഉഭയകക്ഷി പങ്കാളിത്തത്തിൽ സുസ്ഥിരമായ വളർച്ച കൈവരിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സാമ്പത്തിക, ഊർജ്ജ, ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഇരുരാജ്യങ്ങളും സഹകരണം വികസിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനായി എത്തിയ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിന്റെ നേതൃത്വത്തിലുള്ള റഷ്യൻ പ്രതിനിധി സംഘത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ശ്രീ ജയശങ്കർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ സഹകരണം വളരെ വിലപ്പെട്ടതാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു.
2: The last few years have seen a steady and sustained growth in our bilateral partnership. Its economic and energy dimensions have become more pronounced. Our political cooperation is even more valuable in an uncertain and volatile global environment. We have expanded our collaboration in science and technology. The mobility of talents and skills has acquired greater salience, and our interest in ensuring better connectivity is deeper.
0: സിബിഎസ്ഇ 12ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 85.2% വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹത നേടി. പെൺകുട്ടികളുടെ വിജയശതമാനം 88.86ഉം ആൺകുട്ടികളേത് 82.13ഉമാണ്. തിരുവനന്തപുരം മേഖലയാണ് വിജയശതമാനത്തിൽ മുന്നിലുള്ളത്. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGEയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. ലബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 12 പേർ കൊല്ലപ്പെട്ടു. ബെയ്റൂട്ടിന് തെക്കുള്ള പ്രദേശങ്ങളിലും ദക്ഷിണ ലബനനിലും ഹൈവേയിലെ വാഹനങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു. കഴിഞ്ഞ മാസം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ നിലനിൽക്കെയാണ് സംഘർഷം തുടരുന്നത്. പ്രശ്നപരിഹാരത്തിനായി ലബനൻ ഇസ്രയേൽ പ്രതിനിധികൾ പങ്കെടുക്കുന്ന പുതിയ ചർച്ച വാഷിംഗ്ടണിൽ നടക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2 ദിവസത്തെ ചൈന സന്ദർശനത്തിനായി ബീജിംഗിലെത്തി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇറാൻ യുദ്ധം, ആഗോള ഊർജ്ജ പ്രതിസന്ധി, വ്യാപാര സംഘർഷങ്ങൾ, തായ്വാൻ നിർമ്മിത ബുദ്ധി എന്നിവ ചർച്ച ചെയ്യും. വർദ്ധിച്ചുവരുന്ന അന്താരാഷ്ട്ര അനിശ്ചിതത്വത്തിനിടയിൽ ലോകത്തിലെ 2 വൻരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സുസ്ഥിരമാക്കുന്നതിനുള്ള നിർണായക ശ്രമമാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16-ഓടെ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടക്കുന്ന ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. 53 കിലോഗ്രാം സ്നാച്ച് വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ താരം തുടർന്ന് നടന്ന മത്സരങ്ങളിൽ ആകെ 194 കിലോഗ്രാം ഉയർത്തിയാണ് വെങ്കലം ഉറപ്പിച്ചത്. ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ 6 വിക്കറ്റിനാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പരാജയപ്പെട്ടത്. 193 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗ് ആരംഭിച്ച ബംഗളൂരു 19.1 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ കോഴിക്കോട് കരിപ്പൂരിൽ നിന്ന് 969 തീർത്ഥാടകർ ഇന്ന് യാത്ര തിരിച്ചു. 2 വിമാനങ്ങളിലായി 686 സ്ത്രീകളും 283 പുരുഷന്മാരുമാണ് ഇന്ന് യാത്ര തിരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ലെബനനിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശനിയാഴ്ചയോടെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
1: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: ഏ ആണ്ടവനെ ആണ്ടി മനസ്സേ, ഏ തൈ പിറന്നേ കൊടി പറന്നേ, ഏ ആണ്ടവനെ ആണ്ടി മനസ്സേ, ഏ തൈ പിറന്നേ കൊടി പറന്നേ, എമ്മാരിയപ്പ ഏ തെര ഇഴുക്ക് എന്നാച്ചിമുത്ത് ഏ മത്തളം കൊട്ടേ.

0: Morning, Mojo.
1: Once again, we are back on Morning Mojo with me, RJ Sultana, on Astria FM. Once again, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90, Nadinuppam, Nattarkoppam. Studio Glockal Ippol Samayam Krithyam 7 Mani Kazhinju 41 Minute Aayirikkanalle. Appo nammal Karshaka Anukooliyamayi Bandhappetta Oru Update Aanu Ini Kelkkan Povunnathu. Karshaka Anukooliyam Register Cheyyanam Athinayi Kendra Allenkil Samsthana Sarkkarukalude Anukooliyangal Karshakarkku Labhikkunnathinayittu Krishi Mandalayathinte AgriStock Registration Nirbandhamakkiyaanu Ketto. കർഷകർ രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് വസ്തുവിന്റെ കരമടച്ച രസീതും ആധാറും ഫോൺ നമ്പറും എന്നിവയുമായി ബന്ധിപ്പിച്ച് അക്ഷയ കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ ജനസേവന കേന്ദ്രമോ കൃഷിഭവനോ എന്നിവ മുഖേന 30 വരെ രജിസ്റ്റർ ചെയ്യാം. അതിനുള്ള സമയത്തിനുള്ളിൽ ചെയ്യേണ്ടതാണ് എന്നാണ് പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ഇൻഫർമേഷനും കാര്യം കേട്ടോ. അപ്പോൾ ഓർക്കുക, ഈ മാസം 30, അതായത് മെയ് 30 രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിനു മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സുഖിപ്പോൺ listening to Astria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: Bye.

0: വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90, Nadinopam, Natarkopam. Studio clock report, samayam krithi, mittu mani kailinju, oru minute ayirikyanale. Appon, namada Morning Mojo ili po education vayittu bendhapit updates in kailingalam. Share in there samayam ayirikyanale, karshika sarvakishala... കലാശാല കോഴ്സുകളുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് ആണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ വിവിധ ക്യാമ്പസുകളിൽ RF മോഡിൽ നടത്തുന്ന MSc ക്ലൈമറ്റ് സയൻസ്, MSc എൻവയോൺമെന്റൽ സയൻസ്, MSc ഓഷ്യൻ ആൻഡ് അറ്റ്മോസ്ഫിയറിക് സയൻസ്, MSc വൈൽഡ് ലൈഫ് മാനേജ്മെന്റ് എന്നീ പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനായിട്ടുള്ള യോഗ്യതാ പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനുമായി www.admissions.kau.in എന്ന സർവകലാശാല വെബ്സൈറ്റ് പോർട്ടൽ സന്ദർശിക്കുക. അതുപോലെ തന്നെ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസമല്ല June 12th കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് അവരുടെ വെബ്സൈറ്റ് ഒന്നും കൂടി പറയാം, www.admissions.kau.in എന്ന പോർട്ടലിലോ അല്ലെങ്കിൽ 0487-243-8139 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്പർ ഒന്നും കൂടി പറയുകയാണ്, 0487-243-8139 എന്ന നമ്പറിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
4: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: மார்னிங் மோஜோ.
1: Once again, we are back on Morning Mojo with me, RJ Sultana, on Ashraya FM 90, Nadinuppam. നാട്ടാർക്കൊപ്പം സ്റ്റുഡിയോകളൊക്കെ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു, 12 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റിൽ നമുക്ക് മറ്റൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഡിപ്ലോമ ഇൻ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ് നമ്മളിന്ന് കേൾക്കുവാൻ പോകുന്നത്. കേരള സർവകലാശാലയുടെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൽ നടത്തിവരുന്ന PG ഡിപ്ലോമ ഇൻ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ കോഴ്സിലേക്ക്, അതായത് പാർട്ട് ടൈം ഈവനിംഗ് ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. May 18 ഓൺലൈനിൽ അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് അടിസ്ഥാന യോഗ്യതാ പ്രവേശന പരീക്ഷയും ഉണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി അവരുടെ വെബ്സൈറ്റിൽ ഒന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റ് ഇതാണ്, https://kerala university.ac.in എന്ന വെബ്സൈറ്റിലോ അല്ലെങ്കിൽ 0471-2305-738 എന്ന നമ്പറിലും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റ് ഒന്നും കൂടി പറയുകയാണ്, https://pgdec.kerala university.ac.in എന്ന വെബ്സൈറ്റിലോ 0471-2305-738 എന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അപ്പോൾ നമ്മുടെ മോർണിംഗ് മോജോയുടെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, 8:30 മുതൽ 9 മണി വരെ നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെൻറ്റാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും വിഷസോ കാര്യങ്ങളോ അറിയിക്കാനുണ്ടെങ്കിൽ വിളിക്കാം ടു ദി നമ്പർ 0474-291-9090. 0474-291-9090 വിളിച്ചു മാത്രമല്ല വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിഷസും കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. ടു ദി നമ്പർ 9526649090. 952-6649-900. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാളെ ബർത്ത്ഡേയാണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കത്തല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ ഓക്കെ, ഓർമ്മയുണ്ട്.
1: മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90. കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു. കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550. വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th+2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
3: Soup song.

0: Lapsa. Morning, Mojo.
1: Once again, we are back on Morning Mojo with me, RJ Sultana, on Ashraya FM 90, Nadinuppam, Natarkuppam. Studio clock ali pol samayam krithim 8 mani kajinju 30 minute ayirikkanalle. Nammada Morning Mojo ali pol wishing segment aanu ningada priyappetta avarkayittu endengilum wishes karyangal undengil. Vilichum message aichum okke thane arikkavunnathaanu namukku aadyam thanne. ഓരോ മെസ്സേജ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒഴുകുന്ന ചെലവും പാറയും പലപ്പോഴും ഏറ്റുമുട്ടും, ജയിക്കുന്നത് എപ്പോഴും ജലമായിരിക്കും. അതിന്റെ ശക്തി കൊണ്ടല്ല, നിർത്താതെയുള്ള പരിശ്രമത്താലാണ്. ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കോട്ട അയച്ചിരിക്കുന്നത് എഴുകോണിൽ നിന്നും കാത്തുവാണ് കേട്ടോ. കാത്തു പറഞ്ഞത് എത്ര കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ. ഒരുപക്ഷെ നമുക്ക് ഇപ്പോൾ ഒരു പരാജയം നമ്മുടെ ലൈഫിൽ അനുഭവപ്പെട്ടേക്കാം എന്നും പറഞ്ഞ് നമ്മൾ പരിശ്രമിക്കാതിരുന്നാലോ നമുക്കൊരു റിസൾട്ട് കിട്ടുമോ? ഒരിക്കലും ഇല്ല. എന്നാൽ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒഫ്കോഴ്സ് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ഒരു കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് എന്തായാലും കിട്ടിയിരിക്കും അല്ലേ. അതുപോലെ തന്നെ മറ്റൊരു വിഷയം അറിയിച്ചിരിക്കുന്നത് സുലൈ ചേട്ടനാണ് കേട്ടോ. എല്ലാവർക്കും ഒരു സമയമുണ്ട്. ആ സമയം എത്തുന്നത് വരെ പൊരുതി നിൽക്കാനുള്ള ക്ഷമയും ശുഭാപ്തി വിശ്വാസവും സഹനശക്തിയും ഉണ്ടായാൽ മാത്രം മതി. വിജയം ആർക്കും കൈപ്പിടിതിലാക്കാവുന്നതേ ഉള്ളൂ. ശുഭദിനം നേരുന്നു, സുലൈ അയനിക്കോട്. സുലൈ ചേട്ടൻ പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഏത് നിമിഷമാണ് നമുക്ക് വിജയം സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ അതുവരെ കൺസിസ്റ്റന്റ് ആയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. ഇതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും വിശ്വസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വിളിച്ച് മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. വിളിക്കാം to the number 0474291900 0474291900. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് ആയിട്ട് അയച്ചും ഇഷ്ടപ്പെട്ടവർക്കുള്ള വിശ്വസം കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ് ടു ദി നമ്പർ 9526490900 9526490900. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാൽ ഒരു പുലിയെ

0: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
1: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
2: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരകരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
0: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
2: YS ഉള്ളപ്പോൾ വൈ വറി.
3: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
3: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
4: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
5: Once again, we are back on Morning Bojo with me, RJ Sultana, on Ashriya FM 90, Nadinoppam, നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു 41 മിനിറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് ആരെയും തന്നെ നമ്മുടെ മോർണിംഗ് മോജോയിൽ ഒരു വിശ്വസ് വന്നിരിക്കുകയാണ്. ഇങ്ങനെയാണ് അയച്ചിരിക്കുന്നത്: ഗുഡ് മോർണിംഗ്, ദൃഢനിശ്ചയം ചെയ്തവർക്ക് എന്തിനേയും മറികടക്കാൻ സാധിക്കും. അനിഷ സമദ് ഫ്രം കൊട്ടാരക്കര, അവനൂർ എന്ന് പറഞ്ഞാണ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അനിഷ ചേച്ചി പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് കൃത്യമായിട്ടൊരു ദൃഢനിശ്ചയം ചെയ്തവർക്ക് എന്തൊരു പ്രതിസന്ധി വന്നാലും, അവർക്ക് ഇച്ചിരി വൈകിയാണെങ്കിലും അതിനെ മറികടക്കാൻ സാധിക്കും അല്ലേ. അതുപോലെ തന്നെ മറ്റൊരു വിശ്വസ് അറിയിച്ചിരിക്കുന്നത് നാസർ ചേട്ടനാണ് കേട്ടോ. 1 o'clock മുന്നോട്ടുള്ള കറക്കം നമ്മുടെ ആയുസിൻ്റെ പിന്നോട്ടുള്ള കറക്കമാണ് എന്നതാണ് സത്യം. എല്ലാവരും ഇതൊന്ന് ഓർത്താൽ മനസ്സിൽ നിന്ന് വെറുപ്പും വിദ്വേഷവും താനേ മറന്നു പോകും. ഒരു നല്ല ദിവസം നേരുന്നു. ചേട്ടൻ പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണല്ലോ. മനസ്സിൽ ഓരോ വിദ്വേഷവും കാര്യങ്ങളും കൊണ്ട് നടക്കാനാണെങ്കിൽ നമുക്ക് അതിനേ നേരം കാണുള്ളൂ. എന്നാൽ ഒരു ക്ലോക്കിനോട് തന്നെ നമ്മുടെ ജീവിതത്തെ ഒന്ന് ഉപമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം, നമ്മൾ ഈ ഒരു വാശിയും ദേഷ്യവും എല്ലാം നമ്മൾ തന്നെ അറിയാതെ മറന്നു പോകും അല്ലേ. എല്ലാവർക്കും അങ്ങനെ തന്നെ ഓരോ നല്ല രീതിയിലും ജീവിക്കാനും ഓരോ കാര്യങ്ങളും മറക്കുവാനും ഒക്കെ സാധിക്കട്ടെ. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് റാംജി ചേട്ടനാണ്. റാംജി ചേട്ടൻ്റെ കൊച്ചുമകളായിട്ടുള്ള അനുപ്രിയയ്ക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മെസ്സേജ് അയച്ച അനുഷ ചേച്ചിക്കും, നാസർ ചേട്ടനും, റാംജി ചേട്ടനും നല്ലൊരു ദിവസം നേരുകയാണ് ആശ്രയ FM 90 പേരിൽ. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും വിശ്വസം കാര്യങ്ങളും അറിയിക്കാനുണ്ടെങ്കിൽ വിളിക്കാം ടു ദി നമ്പർ 0474-2919090 0474-2919090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിശ്വസം കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ് ടു ദി നമ്പർ 9526490090 952-6649090. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: മോർണിംഗ് മോജോ.
2: Once again, we are back on Morning Mojo with me, RJ Sultana, on Ashraya FM 90 Nadinoppam Nattarkoppam. Appo namukku mattoru message koodi nammude wishing segmentile namukku wishes aayittu arichittund. Jeevitham enna valiya pusthakathile paadangalaanu oro anubhavangalum. Good morning ennu parneyond message aichirikkunna Thangamani Chechi aanu ketto. Chechi parnathu ithra correct aayittulla oru kaaryamaanalle. Jeevitham ennu parna oro divasam day by day kazhiyumbo thorum athu oro paadangalaanu namukku sammanikkunnathu. എന്നാൽ അതെല്ലാം ഓരോ അനുഭവങ്ങളുമാണ്. അതൊക്കെ ഒന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനെയും ഭയങ്കര രസകരമായിട്ട് തന്നെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, എല്ലാ കാഴ്ചകളും നല്ലതായിരിക്കില്ല, എന്നാൽ കണ്ട കാഴ്ചകളിൽ നല്ലത് കാണാൻ സാധിക്കും. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്ന സുഖേന ചേച്ചിയാണ് കേട്ടോ. ചേച്ചി പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഒരുപക്ഷെ നമ്മൾ കാണുന്ന എല്ലാ കാഴ്ചകളും വളരെ മനോഹരമാകണം എന്നൊന്നുമില്ല, എന്നാൽ

0: Morning, Mojo.
1: Once again, we are back on Morning Mojo with me, RJ Sultana, on Ashraya FM 90, Nadinopam, Natarkopam. Studio clock il ippol samayam krithiyam 9 mani kazhinju 2 minute aayirikkanalle. Appo namukku nammude WhatsApp il 2 messages koodi vannittund. Ingeniyaanu aayichirikkunnathu. Aaro ezhuthiya thirakkathayil nammal abhinayichukondu irikkunnu. Kurichu vesham innum akile ithaanu jeevitham. Shubhadinam aashamsakal. Innu message aayichirikkunnathu Karthikeyanu ketto. Karthike paranjathu valare കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ലൈഫിൻ്റെ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും ആരൊക്കെയോ എഴുതി തിരക്കഥയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ല അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ. എന്നാൽ അതെല്ലാം മാറി യാഥാർത്ഥ്യത്തിൽ ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഈ മെസ്സേജ് അയച്ച കാർത്തികയ്ക്ക് നല്ലൊരു ദിവസം നേരുകയാണ്. മറ്റൊരു മെസ്സേജ് കൂടി വന്നിരിക്കുകയാണ്. ഇങ്ങനെയാണ് അയച്ചിരിക്കുന്നത്. സ്വന്തം കോപത്തെയും വെറുപ്പിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ളവരാണ് യഥാർത്ഥ വിജയി. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുന്നത് സൂര്യയാണ് കേട്ടോ. കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് കോപം അല്ലെങ്കിൽ സന്തോഷം സങ്കടങ്ങളൊക്കെ എപ്പോഴാണ് എങ്ങനെയാണ് വരുന്നതെന്ന് അതൊക്കെ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. എന്നാൽ ഇതിനെയൊക്കെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരാണ് യഥാർത്ഥ വിജയി അല്ലേ. അപ്പോൾ എല്ലാ ഈ മെസ്സേജ് അയച്ച രണ്ടു പേർക്കും കാർത്തികയ്ക്കും സൂര്യയ്ക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ആസ്ട്രിയ FM 90 പേരിൽ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷൻ സെഗ്മെൻറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിന് മുന്നായി ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം. Not our cup of tea.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. കിടലം ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
1: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th+2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു.
0: കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.
3: Once again, we are back on Morning Mojo with me, RJ Sultana, on Ashriya FM 90, Nadinoppam, Nattarkoppam. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 കഴിഞ്ഞ് 14 ആയിരിക്കാണല്ലേ. നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത് SSLC ഫലവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അത് നമ്മുടെ കേരള ആപ്പുമായി ബന്ധപ്പെട്ട് SSLC പരീക്ഷാ ഫലം സംസ്ഥാന സർക്കാരിൻ്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോം ആയിട്ടുള്ള നമ്മുടെ കേരളം ആപ്പിലും ലഭ്യമാകും കേട്ടോ. രജിസ്റ്റർ നമ്പറും ജനന തീയതിയും നൽകിയാൽ പരീക്ഷാ ഫലം PDF ആയിട്ട് ലഭിക്കും. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ നമ്മുടെ കേരളം ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. SSLC ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങളും വിശകലനവും അറിയാൻ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, അതായത് കൈറ്റ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. www.results.kite.kerala.gov.in എന്ന ക്ലൗഡ് അധിഷ്ഠിത പോർട്ടലിലും സബലം കൈറ്റ് എന്ന മൊബൈൽ ആപ്പും വഴി ഫലങ്ങൾ അറിയാം. അപ്പോൾ വെബ്സൈറ്റ് ഒന്നും കൂടി പറയുകയാണ്, www.results.kite.kerala.gov.in എന്ന വെബ്സൈറ്റോ അല്ലെങ്കിൽ സബലം കൈറ്റ് എന്ന മൊബൈൽ ആപ്പും വഴി ഫലങ്ങൾ അറിയാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ സബലം കൈറ്റ് എന്ന് നൽകി പരിഷ്ഠിത മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സ്കൂൾ വിദ്യാഭ്യാസ ജില്ലാ റവന്യൂ ജില്ലാതല റിസൾട്ട് അവലോകനം, വിഷയാധിഷ്ഠിത വിശകലനം തുടങ്ങിയവ അടങ്ങുന്ന റിസൾട്ട് അനാലിസിസ് സൗകര്യവും പോർട്ടലിൽ മൊബൈൽ ആപ്പിലും ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ റിസൾട്ട് റിസൾട്ട് ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആരും തന്നെ പാനിക് ആവേണ്ട, റിലാക്സ്ഡ് ആയിട്ട് തന്നെ റിസൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു ആശംസകൾ അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിന് മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.
2: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
3: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
2: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
3: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആൻഡ് ഉമ്മന്നൂർ.
5: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBC സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655000.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: മോർണിംഗ് മോജോ.
4: Once again, we are back on Morning Mojo with me, RJ Sultana, on Ashriya FM 90, Nadinoppam, Nattarkoppam. Studio clockil ippol samayam krithiyam 9 mani kazhinju 27 minute aayirikkana. Appo adhyapaka ozhivumayi bandhappetta oru update aanu ini next aayittu share cheyyan pogunnathu. Mayanad Higher Secondary Schoolil 2026-27 adhyayana varshathil UP vibhagathil UPSTയുടെയും High School vibhagathil HST Malayalam ത്തിൻ്റെയും താൽക്കാലിക ഒഴിവുകളുണ്ട്. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളോ മായി 26-ാം തീയതി, അതായത് ഈ മാസം 26-ാം തീയതി രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിനായിട്ട് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി അവരെ കോൺടാക്ട് ചെയ്യാം. ടു ദ നമ്പർ 0474-2552-1 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഒന്നും കൂടി പറയുകയാണ്, 0474-2552-1 എന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇനി മറ്റൊരു അപ്ഡേറ്റുമായി വരാം ഒരു ബ്രേക്കിന് ശേഷം. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. കിടലം ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
4: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ്, നെല്ലിക്കുന്നം. അൽജോ സൂപ്പർ മാർക്കറ്റ്, പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: morning mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90, Nadinopam, Natarkopam. അടുത്തതായി നമ്മൾ കേൾക്കുവാൻ പോകുന്നത് ആറ് ജില്ലയിൽ ഇന്ന് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാലാവസ്ഥ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ബംഗാൾ ഉൾക്കടലിനു മുകളിലെ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കേട്ടോ. വ്യാഴാഴ്ച ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും വെള്ളിയാഴ്ച ദിവസം പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. ഇടിമിന്നലിൽ നിന്നും 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കേണ്ടതാണ് കേട്ടോ. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ശനിയാഴ്ചയോടെ കാലവർഷക്കാറ്റ് എത്താനും സാധ്യതയുണ്ട്. അപ്പോൾ പുറത്തിറങ്ങുന്നവരൊക്കെ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ്. അപ്പോൾ മഴയില്ലാത്ത സാഹചര്യങ്ങൾ പോയി ആവശ്യ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വേഗം തന്നെ വീട്ടിലെ സുരക്ഷിതമായ ഇടങ്ങളിൽ എത്തിച്ചേരേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേൾക്കുവാനുണ്ട് നമ്മുടെ മോർണിംഗ് മോജോയിലൂടെ. അതിന് മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാട്ടാർക്കൊപ്പം.
1: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.
2: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്

നാട്ടാർക്കൊപ്പം സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 50 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. നമ്മൾ ഇന്നത്തെ മോർണിംഗ് മോജോ വൈൻഡപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കുകയാണ്. അതിന് മുന്നായി മറ്റൊരു അപ്ഡേറ്റ് കൂടി പറയാം. ശബരിമല നട ഇന്ന് തുറക്കും. അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇടവമാസ പൂജകൾക്കായി ശബരിമല നട വ്യാഴാഴ്ച വൈകിട്ട് 5 തുറക്കും. വെള്ളിയാഴ്ച രാവിലെ 5 മുതലാണ് ദർശനം. 19 രാത്രി 10 നട അടയ്ക്കുകയും ചെയ്യും. തീർത്ഥാടകർ വിർച്വൽ ക്യൂ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ വെബ്സൈറ്റ് ഇതാണ്, www.shabarimalaonline.org വഴി ദർശനത്തിന് സ്ലോട്ട് ഉറപ്പാക്കണം. അപ്പോൾ വെബ്സൈറ്റ് ഒന്നും കൂടി പറയുകയാണ്, www.shabarimalaonline.org വഴിയാണ് ദർശനത്തിന് സ്ലോട്ട് ഉറപ്പാക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ മോർണിംഗ് മോജോ വൈൻഡപ്പിലോട്ട് പോവുകയാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ചാറ്റാ ബൈബി പറഞ്ഞു പോകേണ്ട സമയമായിരിക്കണം. അതിന് മുന്നായി ഒരു മനോഹരമായിട്ടുള്ളൊരു പാട്ട് കേട്ടിട്ട് വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം, ആൻഡ് ഇറ്റ്സ് മീ ആർജെ സുൽത്താന സൈനിങ് ഓഫ്.

0: ആശ്രയഫം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ടു
1: പോകേണ്ടതാണ്.
2: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ FM 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലാണ്. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കുന്നത് പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടോണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയം മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
1: ഡിമോസ് ഫർണിച്ചർ പുലമൺ കൊട്ടാരക്കര.
0: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
1: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ ശ്രീശാന്ത് ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിൽ എത്തുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്?
1: ഷൈജു.
0: ഷൈജു, ഷൈജു ചേട്ടാ വീട് അടുത്തന്നെയാണോ?
1: അല്ല, ഞാൻ കൊട്ടിയത്തുനിന്ന് വന്നേ.
0: കൊട്ടിയത്ത് താമസിക്കുകയാണ്. ഇപ്പൊ ഇവിടെന്താ പരിപാടി?
1: ബാങ്കിൽ വന്നേ.
0: ബാങ്കിൽ വന്നെയാണല്ലേ, ശരി. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, ഞാനുണ്ട്.
0: ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു?
1: ഇങ്ങനെയൊക്കെ
0: പോകുന്നു അല്ലേ. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്നത്?
1: എസ് ബി എൽ ഡ്രൈവറാണ്.
0: ഓക്കെ, അപ്പൊ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു?
1: ജോലിക്ക് കഴിഞ്ഞ മാസം മോശമായിരുന്നു, ഈ മാസം ഇങ്ങനെ തട്ടിപ്പട്ടി പോകുന്നു. നമുക്ക് ഓരോ മാസവും ഇങ്ങനെ മാറി മാറി വരും, ഒന്നേവയായിരിക്കും, അല്ലെങ്കിൽ അടുത്ത മാസം ഇങ്ങനെ പോകും.
0: കോൺട്രാക്ട് ആണോ?
1: ആ, കോൺട്രാക്ട് ബേസിൽ പോകുന്നു.
0: അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡ്രൈവിംഗ് ഫീൽഡ് ചൂസ് ചെയ്തത്?
1: മൈ ഫാദർ ഈസ് എ ഡ്രൈവർ.
0: അതുകൊണ്ട് തന്നെ?
1: ആ, അത് എന്റെ ഫാഷനാണ്, അതുകൊണ്ട് അങ്ങനെ പോകുന്നു.
0: ഓക്കെ, അച്ഛനോ ഡ്രൈവർ ആയിരുന്നു, പിന്നെ നമ്മൾ ആ ഒരു മേഖല അങ്ങ് കണ്ടിന്യൂ ചെയ്തല്ലേ.
1: അതൊരു പാരമ്പര്യം അങ്ങനെ നിലനിർത്തി അങ്ങ് പോകുന്നു.
0: ഓക്കെ,
1: കുട്ടിയത്ത് ആദ്യത്തെ ഡ്രൈവർ ആയിരുന്നു എന്റെ അച്ഛൻ.
0: ഓക്കെ, അടിപൊളി. കുട്ടിയത്ത് ആദ്യത്തെ ഡ്രൈവർ ആയിരുന്നു?
1: ആ, മറ്റേ ടാക്സി സ്റ്റാൻഡുള്ള ആ ഫീൽഡ് ഇപ്പോഴും ഒരു തലമുറയിലൂടെ ബാക്കി നമ്മളെ അച്ഛൻ ചിച്ചപ്പന്മാരെല്ലാരും ഉണ്ടായിരുന്നു, അവരെല്ലാം മരിച്ചുപോയി. ഇപ്പം ഞാനാണ് അതിന്റെ കണ്ടിന്യൂഷൻ വന്നേക്കുന്നത്.
0: നമ്മുടെ ഡ്രൈവിംഗ് പരമ്പര കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മുടെ ഷൈജു ആണല്ലേ.
1: ആ പരമ്പര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ബാക്കിയെല്ലാം ഇത് കളഞ്ഞിട്ട് അവര് വേറെ ഫീൽഡിലും ഗൾഫിലും അങ്ങനെ എഞ്ചിനീയേഴ്സും അങ്ങനെ പോന്നു. നമ്മളൊരു സാധാരണക്കാരനെ പോലെ പോന്നു. ഏതാ, നമുക്ക് ടോപ്പിലല്ല, എത്ര ടോപ്പിൽ പോയാലും നമുക്കൊരു ഇതുണ്ടല്ലോ. ആ അച്ഛന്റെ ആ പാത പിന്തുടർന്ന് പോകുന്നത് സാറ്റിസ്ഫാക്ഷൻ ആണ്, ഹാപ്പിയാണ്.
0: അത് മതി, നമ്മളിപ്പം എന്ത് ജോലി ചെയ്താലും അതിൽ സാറ്റിസ്ഫൈഡ് ആണോ ഹാപ്പി ആണെന്ന് മാത്രം നോക്കിയാൽ മതി അല്ലേ.
1: ആ, അതിലൊരു സന്തോഷം കണ്ടെത്തുക. നമ്മൾ എന്ത് ജോലി എന്നെ തന്നെ ജോലി ചെയ്യണമെന്നില്ല, എനി വർക്ക് അത് മനസ്സറിഞ്ഞ് ചെയ്യണം. ഏതാ, ഒരാളെ സപ്പോർട്ട് കൂടിയ മാത്രമല്ല ചെയ്യേണ്ടത്, അത് സ്വന്തം ഇഷ്ടം ആസ്വദിച്ച് ചെയ്യണം. ഡ്രൈവിംഗ് ഇസ് എ ഫാഷൻ, ഞാനത് എൻജോയ് ചെയ്യുന്നു. അത് എത്ര ഹാർഡായാലും എത്ര ലോങ് ആയാലും ഞാനത് ഇല്ലെങ്കിലും ഇന്ന ഓട്ടോ ഇല്ലെന്നുണ്ടെങ്കിലും ഞാനത് ഇഷ്ടപ്പെടുന്നു,
0: അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളെങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തി. നമ്മുടെ ഷൈജു ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ചധികം കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാനുണ്ട്. അപ്പൊ ആരും ഇങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നോളൂ റേഡിയോ 1T വിത്ത് മീ ആർ ജി ശ്രീശാന്ത് ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBC സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 90, Nadinuppum, Natarkuppum. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി. കൊട്ടിയം സ്വദേശിയായ നമ്മുടെ ഷൈജു ചേട്ടനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പോൾ ചേട്ടാ, യാത്ര ചെയ്യാൻ അപ്പോൾ ഇഷ്ടമാണല്ലേ?
1: അതുകൊണ്ടല്ലേ ഈ പ്രൊഫഷൻ എടുത്ത്. പ്രൊഫഷൻ ജോബ് ഒരു സ്റ്റോറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ ഒതുങ്ങിക്കൂടും. ഇതങ്ങനെയല്ല, നമ്മൾ ഡെയിലി ഇങ്ങനെ. ഇപ്പം ഞാൻ കൊല്ലത്തുള്ളതായിരുന്നു, ഞാനിപ്പം കൊട്ടാരക്കരയെത്തി. നാളെ ഞാൻ പത്തനംതിട്ടയിലായിരിക്കും, മറ്റന്നാളെ ഞാൻ ചിലപ്പം ട്രിവാൻഡ്രത്തായിരിക്കും. അപ്പം ഇതിങ്ങനെ നടക്കുന്നു. പക്ഷേ ആ സൺഡേ മാത്രം നമ്മൾ ഹൗസിൽ നമ്മളെ റെസ്റ്റ് എടുക്കുന്നു. എല്ലാവരും സൺഡേയിലാണ് കറങ്ങാൻ ഇഷ്ടപ്പെടുന്നത്. ആ ബീച്ചിലും പാർക്കിലും എല്ലാവരും ഫാമിലി ആയിട്ട് പോകാം. നമ്മൾ ആ ഒരു ദിവസം
2: നമ്മൾ നേരെ തിരിച്ചാണ്.
1: നമ്മൾ ആ ഒരു ദിവസം വീട്ടുകാരായിട്ട് ഫാമിലിയായിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അമ്മയുടെ അടുത്ത് അവിടെ നിൽക്കാനാണ്, വീട്ടിൽ നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത്.
0: തീർച്ചയായിട്ടും. അപ്പം ഈ വർക്കിന്റെ ഓട്ടം യാത്രയല്ല ഞാൻ ചോദിക്കുന്നത്, അല്ലാതെ പൊതുവെ യാത്രകൾ ചെയ്യുന്ന ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്?
1: അല്ലാതെ ഞാൻ അല്ലാതെ ഫ്രീ ആയിട്ട് ഇപ്പം നമ്മൾ ഇപ്പം ബസ്സിൽ കയറിയുള്ള മറ്റേ ഇപ്പം ബസ്സില്ല, ബസ്സിലാകുമ്പോൾ നമുക്ക് കയറി ഇരുന്നിട്ട് നമുക്കിപ്പം കൊട്ടിയത് നിന്ന് കുളത്ത് പഴവരെ പോവാം. അപ്പോൾ നമുക്കിങ്ങനെ നമ്മൾ ജോബ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഫോക്കസിൽ മാത്രം റോഡ് മാത്രമേ ഫോക്കസ് ചെയ്തു. നമ്മൾ അല്ലാതെ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മളൊരു ബസ് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നല്ല പ്രകൃതിയെല്ലാം ആസ്വദിച്ച് അങ്ങനെ യാത്ര ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ അങ്ങനെയാണ് ആ ഒരു അവധി ദിവസങ്ങൾ
0: ആനന്ദകരമാക്കുന്നത്.
1: അവധി ദിവസങ്ങളെ എല്ലാവരും ചോദിക്കത്തില്ല, എന്നാൽ ചിലർ സിനിമയ്ക്ക് പോകുന്നു. നമ്മളൊരു സിനിമ തിയേറ്ററിൽ ഒരു 2-3 മണിക്കൂർ അതിനകത്ത് പോയിരുന്ന് ഇരിക്കുന്ന ഒരു സുഖം കിട്ടത്തില്ല ഇതെന്ന് പറയുന്നത്. നമ്മളിവിടുന്ന് അവിടെ പോയി അവിടുത്തുള്ള ഭക്ഷണവും കാര്യങ്ങളും എല്ലാം ഒരു വ്യത്യാസമായിട്ടുള്ള ഇതാണ്. ദൂര സ്ഥലങ്ങളിലേക്ക് പോകാനാണ് ഇത്. അതായത് ഈ പ്രകൃതിയിലല്ല, ഇപ്പം പുനലൂർ, ആര്യങ്കാവ് ഇങ്ങനെ അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിൽ, അങ്ങനത്തെ ഉള്ള വെറൈറ്റി സ്ഥലങ്ങളിൽ പോകാനാണ്. അല്ലാതെ സിറ്റി കൊല്ലത്തോ ട്രിവാൻഡ്രത്തോ അങ്ങനെ സിറ്റി ലൈഫല്ല ഉദ്ദേശിക്കുന്നത്, വെറൈറ്റി ആയിട്ടുള്ള ഉദ്ദേശം.
0: തീർച്ചയായിട്ടും തികഞ്ഞ ഒരു യാത്രകളെ പ്രണയിക്കുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സോപ്പ എന്തായാലും സന്തോഷം പരിചയപ്പെട്ടതിൽ. ഇനിയും ഇനിയും ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ നൽകുന്ന യാത്രകൾ ചെയ്യാൻ സാധിക്കട്ടെ ലൈഫിൽ.
1: ഓക്കെ, അതുപോലെ തന്നെ ആശ്രയ എഫ്എമ്മിനും എന്റെ വിധ എല്ലാവിധ
0: താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിൽ നിന്ന് ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കൊട്ടിയം സ്വദേശിയായ ഷൈജുവേരനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: കിടലൻ ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്.
1: ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
3: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1 TV with me, RJ Srishant, on Ashraya FM 19 ആടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി ഒരുപാട് പേരെ ഇന്ന് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്?
1: ബിനോജ്.
0: ഓക്കെ, ബിനോജ് ചേട്ടാ വീട് അടുത്ത് തന്നെയാണോ?
1: പുലമണ് അടുത്താണ്.
0: തൊട്ടടുത്താണ്? ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: അമ്മ, വൈഫ്, മോൾ.
0: ഓക്കെ. മകളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മകൾക്ക് 4ാം ക്ലാസ്സില്.
0: 4ാം ക്ലാസ്സാണ്? കൊച്ചുമകളാണ്. ഓക്കെ. അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാനൊരു ലോജിസ്റ്റിക്കില് വർക്ക് ചെയ്യാം.
0: ഓക്കെ. അപ്പം എങ്ങനെയുണ്ട് ജോലിയൊക്കെ?
1: കുഴപ്പമില്ല, പോകുന്നു.
0: നന്നായിട്ട് പോകുന്നു. അപ്പൊ എന്തുകൊണ്ട് ലോജിസ്റ്റിക്സ് ഫീൽഡ് ഒക്കെ ചൂസ് ചെയ്തത്?
1: അത് കിട്ടി.
0: അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, നമുക്ക് കിട്ടി, അതുകൊണ്ട് ആ ഫീൽഡിലേക്ക് പോകുന്നു.
1: ഓക്കെ.
0: അപ്പൊ ഞാനും പഠിച്ച ഫീൽഡ് ഇതൊക്കെയാണ്, പക്ഷെ അൺഫോർച്ചുനേറ്റ് എനിക്ക് ആ ഫീൽഡ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ശബ്ദം കൊണ്ട് ജീവിക്കുകയാണ്.
1: ഓക്കെ.
0: ശരി. അപ്പോഴേ നമ്മുടെ കൊട്ടാരക്കരയെ പറ്റി എന്താണ് അഭിപ്രായം?
1: നല്ല അഭിപ്രായമാണ്. നല്ല ആളുകളല്ലേ?
0: ഓക്കെ ആയിട്ട് പോകുന്ന
1: ആൾക്കാരാണ്.
0: ശരി. അപ്പോഴേ ഞാൻ ഈ റേഡിയോയിൽ ഒരുപാട് പേരെ പരിചയപ്പെടാറുണ്ട്. അപ്പൊ അവരോടൊക്കെ ചോദിക്കുന്ന കാര്യമാണ്, നമ്മുടെ കൊട്ടാരക്കരയില് ഇനി എന്ത് ഡെവലപ്മെന്റ് ആണ് നമ്മള് ഒരു സാധാരണപ്പെട്ട വ്യക്തി ആഗ്രഹിക്കുന്നത്?
1: ഇത് ഫ്ലൈഓവർ ഒക്കെ പറഞ്ഞിട്ടില്ലേ, അതൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ച് ട്രാഫിക്കിന്റെ ബ്ലോക്ക് കുറയും എന്ന് വരുമോന്നറിയാൻ വയ്യ. നോക്കാം.
0: അതെ, ഇപ്പൊ നോക്കുവാണെങ്കിൽ നമ്മുടെ കൊട്ടാരക്കർ എന്ന് പറയുമ്പോൾ ഒരുപാട് വാഹനങ്ങൾ ദിവസവും തിങ്ങി നിറയുന്ന ഒരു പ്ലേസ് ആണ് കൊട്ടാരക്കർ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ആ ഒരു പ്ലേസിൽ തീർച്ചയായിട്ടും ട്രാഫിക്കിന്റെ ഇഷ്യൂസ് ഉറപ്പായിട്ടും ഓഫീസിലുണ്ടായിരിക്കും. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: കൊപ്പം.
1: Yes, once again we are back on Radio 1D with me RJ Srishant on Ashraya FM 19 Adinuppum Nattarkuppum. Appo nammal angarthe nammude Polavan Junction latte innu oru paadu peri parichayapettondirikkana. Dei thottaduthu oru chechi undu. Chechi onnu parichayapadam. Chechi peru enganeyanu?
2: Ende peru Soumya.
1: Soumya. Soumya chechi veedu aduthenaanu?
2: Swantham veedu Koorga aanu. Ivide ippo thaamasikkunnu family aayittu.
1: Okay, Koorga aanu. Okay, Kannada Karnataka aanu.
2: Adhe Kerala Karnataka border.
1: Kerala Karnataka border aanalle. Appo Kannada ariyam?
2: Ariya ariya.
1: Okay, appo ivide engane vandu pettathu?
2: Husband veedu ivide.
1: ഓക്കെ, കല്യാണം കഴിച്ച് വന്നതാണ്.
2: അതെ അതെ.
1: ശരി ശരി. ഓക്കെ, അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: വീട്ടിലെ രണ്ട് മക്കളും ഹസ്ബൻഡും അച്ഛനും അമ്മയും.
1: എല്ലാരും ഹാപ്പി ആയിട്ട് പോകും.
2: അതെ.
1: മക്കളുടെയൊക്കെ പേരെന്താ?
2: ആരാധ്യയും ആദിലക്ഷ്മിയും.
1: ഓക്കെ, പെൺമക്കളാണല്ലേ?
2: അതെ, രണ്ട് പെൺമക്കളാണ്.
1: ഓക്കെ, അടിപൊളി. ശരി, അപ്പോഴേ ചേച്ചി എന്താ ചെയ്യുന്നത്?
2: ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു.
1: ടീച്ചറാണ്? ഓക്കെ, അധ്യാപികയാണ്. അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു പ്രൊഫഷൻ ഒക്കെ ചൂസ് ചെയ്ത്?
2: എനിക്ക് പണ്ട് മുതലേ പഠിപ്പിക്കാൻ നല്ല ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് ആ പ്രൊഫഷനും ചൂസ് ചെയ്തു.
1: ഓക്കെ, പണ്ട് മുതലേ പഠിപ്പിക്കാൻ ഇഷ്ടമായിരുന്നു, അങ്ങനെ എന്റെ അറിവ് പകർന്നു കൊടുക്കാൻ പറ്റുന്ന ആ ഒരു വലിയ ഗ്രേറ്റ് പ്രൊഫഷൻ അങ്ങ് ചൂസ് ചെയ്തു അല്ലേ?
2: അതെ അതെ.
1: ജോലിക്ക് എങ്ങനെ പോകുന്നു?
2: കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്.
1: പിള്ളേർക്ക് എങ്ങനെയുണ്ട് ഇപ്പോ?
2: ആ, ഇപ്പോ വെക്കേഷൻ അല്ലേ, അടിച്ചു വിളിക്കുന്നുണ്ട്.
1: അടിച്ചു വിളിക്കും പോയിക്കൊണ്ടിരിക്കുക അല്ലേ? ശരി ശരി. ഓക്കെ, അപ്പൊ വെക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കൊച്ചുമക്കൾക്കൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന എന്റർടൈൻമെന്റിന്റെ ഒരു നാളാണ് വെക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഈ ഒരു രണ്ട് മാസം എന്ന് പറഞ്ഞത്. അപ്പൊ എന്നാലും ഈ രണ്ട് മാസം അങ്ങനെ അടിച്ചു പൊളിക്കുക, സന്തോഷമായിട്ട് ഇരിക്കുക, നല്ല ഭക്ഷണം കഴിച്ച് സേഫ് ആയിട്ടിരിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും എന്തേ, നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി നമ്മുടെ സൗമ്യ ടീച്ചറോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ടീച്ചറോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാനുണ്ട്. അപ്പൊ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1D വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയം മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ മെയ് 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിവോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
0: ഡിവോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി അധ്യാപികയായ സൗമ്യ ടീച്ചറോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ടീച്ചറോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ടീച്ചറെ,
1: പണ്ടത്തെ ഒരു ടീച്ചേഴ്സും ഇപ്പോഴത്തെ ടീച്ചേഴ്സും തമ്മിൽ വലിയൊരു വ്യത്യാസം ഉണ്ടല്ലേ? ടീച്ചേഴ്സിനൊക്കെ പരിചയപ്പെടുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, പണ്ടത്തെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ വടിയെ ആയുധമാക്കി പഠിപ്പിച്ച ടീച്ചേഴ്സായിരുന്നു, വടിയെ മുൻനിർത്തി പേടിപ്പിച്ച് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ സ്വന്തം ഫാമിലി മെമ്പേഴ്സ് പോലെയാണ് ഓരോ സ്റ്റുഡൻസും കാണുന്നത് അല്ലേ? അപ്പം ടീച്ചർ എങ്ങനെയൊരു ടീച്ചറാണ്, വടിയെടുക്കുന്ന ടീച്ചറാണോ?
2: ഇല്ല, ഞാൻ വടിയെടുക്കാറില്ല. പണ്ടത്തെ തന്നെ വടിയെടുത്ത് പഠിപ്പിക്കുന്നത്, പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി. ഇപ്പൊ നല്ല സ്നേഹത്തോടെ കുട്ടികളോട് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുക, അവര് ചോദിക്കുന്നതിന് പറഞ്ഞു കൊടുക്കുക,
1: അത്രേ ഉള്ളൂ.
2: അതെ അതെ,
1: തീർച്ചയായിട്ടും. നമ്മളെപ്പോഴും പേടിപ്പിച്ച് പഠിപ്പിക്കേണ്ടതല്ല ആക്ച്വലി, അല്ലേ?
2: അതെ അതെ, പേടിപ്പിച്ച് പഠിപ്പിക്കേണ്ടതല്ല,
1: തീർച്ചയായിട്ടും. അപ്പം ആ ഒരു രീതിയാണ് ഇപ്പോഴത്തെ ടീച്ചേഴ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഒരു വലിയ മാറ്റമാണ് ഇപ്പം കാലത്തെ ടീച്ചേഴ്സും വിദ്യാർത്ഥികളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, അതിനൊത്ത് ടീച്ചേഴ്സ് മാറിക്കൊണ്ടിരിക്കുക, അല്ലേ?
2: അതെ അതെ.
1: അപ്പം എന്തായാലും ഇതുപോലെ ഇനിയും ഒരുപാട് വിദ്യാർത്ഥികളുടെ മനസ്സറിഞ്ഞ് മനസ്സിൽ ഇടം പഠിച്ച് പോകാൻ സാധിക്കട്ടെ. ഇന്ന് പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ.
2: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തി. ഇന്ന് ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് സൗമ്യ ടീച്ചറിനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1D വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
1: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
0: ുമായി ഡിവോഴ്സ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30% മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിവോഴ്സ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിവോഴ്സ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
1: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ ആനക്കെടുപ്പത് പൊന്നുണ്ട്,
1: ആയിരം പറ മുത്തുണ്ടേ.
3: അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരം പറ
4: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനെ വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ FM 90
5: കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിദ് കഫി.
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, 2 മിനിറ്റ് ആയിരിക്കാണല്ലേ. ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാനായിട്ട് ഞാൻ എന്തായാലും റെഡിയായി നിൽക്കുകയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദി നമ്പർ 0414-2910-0974-279-1990. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചുകൊണ്ടും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദി നമ്പർ 9526490902-6694-990. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കാസറ്റ് കഫേയിലോട് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ട് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്യുന്ന കാര്യം. അപ്പോൾ ആ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത് സാറ്റർഡേ ആണ്. ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം. കിടലും ഓഫറുകളുമായി ഡിവോഴ്സ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
1: ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
2: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
3: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
2: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
3: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജെ സുൽത്താനയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു 18 മിനിറ്റ് ആയിരിക്കാണല്ലേ. ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാനായിട്ട് ഞാൻ എന്തായാലും റെഡിയായി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, ഒരു ഇരട്ടി മധുരമേറിയ ഒരു ദിവസം തന്നെയാണ് ഇന്ന്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കേരളത്തിന്റെ പുതിയ നിയുക്ത മുഖ്യമന്ത്രിയായി ശ്രീ വി ഡി സതീശൻ ചുമതലയേൽക്കുന്ന ഈ നിമിഷം സമാഗമായിരിക്കുകയാണല്ലേ. അതിന്റെ ആവേശത്തിലും സന്തോഷത്തിലുമാണ് നാം എല്ലാവരും. വ്യക്തമായ നിലപാടുകൾ കൊണ്ടും ജനകീയ പ്രശ്നങ്ങളിലെ കൃത്യമായ ഇടപെടലുകൾ കൊണ്ടും ശ്രദ്ധേയനായ ഒരു നേതാവാണ് അദ്ദേഹം. നേതാവ് എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച അദ്ദേഹത്തിന് നല്ലൊരു മുഖ്യമന്ത്രി എന്ന നിലയിൽ കേരളത്തെ വികസനത്തിന്റെയും പുരോഗതിയുടെയും പുതിയ തലങ്ങളിലേക്ക് നയിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാമല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ തന്നെ വാട്സപ്പിൽ ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട് പുതിയ പാട്ടുകൾ ചോദിച്ചുകൊണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹലോ ആശ്രയ എഫ് എം, എൻ്റെ പേര് ബിനോ, സ്ഥലം അഞ്ചൽ മണ്ണൂർ. എനിക്ക് വേഷങ്ങൾ ജന്മങ്ങൾ എന്ന സോങ് വെച്ച് തരുമോ? ഏഞ്ചൽ സ്പീഡ് വർക്കേഴ്സ് പെയിൻറിങ് സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഉറപ്പായിട്ടും ബിനോ ചേട്ടന് വേണ്ടിയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട് നമ്മൾ വെച്ച് തരുന്നതായിരിക്കും. വേഷങ്ങൾ ജന്മങ്ങൾ എന്ന പാട്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ായിട്ടുള്ള പാട്ടുകളിൽ ഒരു പാട്ട് തന്നെയാണ്. വേഷം എന്ന സിനിമയിൽ ദാസേടിനും ചിത്രാമയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള കൈതപ്പുറം സാർ വരികൾ എഴുതി എസ് എ രാജ്കുമാർ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പാട്ട് കേൾക്കാം. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഒരു കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ ഹലോ ഹലോ. ഓക്കെ, കോൾ ഡ്രോപ്പ് ആയി പോയിരിക്കുകയാണ്. ഇതുപോലെ ഡ്രോപ്പ് ആയി പോകുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ടും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ഹായ്, എൻ്റെ പേര് അഞ്ജന, എനിക്ക് മിന്നൽ വള എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും വെച്ച് തരാം. നരിവേട്ട എന്ന സിനിമയിൽ നമുക്ക് എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് മനോഹരമായിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേട്ടിട്ട് വരാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാം ടു ദി നമ്പർ 0474 2919 0974 7491 909 വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് ടു ദി നമ്പർ 9526490909 6649909. So keep on listening to Ashraya FM 90 Nadinoppam Naattarkoppam.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു 31 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പൊ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ കാസറ്റ് കഫേയിൽ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: ആരാണ് സംസാരിക്കുന്നേ?
1: ഇത് പുത്തൂർന്ന് അജയമണി.
0: അജയമണി ചേട്ടാ, സുഖമാണോ?
1: സുൽത്താനയ്ക്ക് സുഖമാണോ?
0: ഇവിടെ നമുക്ക് എല്ലാവർക്കും സുഖമാണ്.
1: ഇവിടെ എല്ലാവർക്കും സുഖമാണ്
0: ആണല്ലേ. മണിച്ചേച്ചിക്ക് സുഖമാണ്?
1: മണിച്ചേച്ചിക്ക് സുഖം. മണിച്ചേച്ചി എന്റെ അടുത്ത് ഇരിപ്പുണ്ട്.
0: ഇരിപ്പുണ്ട് അല്ലേ. അപ്പൊ വിശേഷമൊക്കെ പറ കേട്ടോ, അന്വേഷിച്ചു എന്ന് പറഞ്ഞ് കേട്ടോണ്ടിരിക്കാണല്ലേ.
1: ഓക്കെ
0: ഓക്കെ. അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചോ?
1: ഇല്ല, മണിയും തിരക്കിയെന്ന് പറഞ്ഞു സുൽത്താനെ.
0: ആണല്ലേ, ഓക്കെ. ഭക്ഷണം കഴിച്ചില്ല?
1: ഇല്ല ഇല്ല, ഇച്ചിരി
0: കഴിയും. അപ്പൊ ഇന്ന് വർക്കിനൊന്നും പോണ്ടായിരുന്നോ?
1: പോണം.
0: അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പോകാനാണല്ലേ.
1: ഓഹോ, 2 മണി കഴിഞ്ഞു.
0: 2 മണി കഴിഞ്ഞ് പോന്നുള്ളൂ. ഓക്കെ ചേട്ടാ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടേ?
1: രാവിലെ
0: ഞാൻ രാവിലെ ഇന്ന് കഴിച്ചത് അപ്പമാണ്. എന്താണ്?
1: അല്ലാതെ രാവിലെ തൊട്ട് നാക്കടക്കുന്നു, പറയുന്ന അക്ഷരങ്ങളൊക്കെ തിരിഞ്ഞു തിരിഞ്ഞു പോകുന്നു.
0: ആണല്ലേ, ഓക്കെ ചേട്ടാ.
1: പിന്നെ എനിക്ക് വേണ്ടുന്ന പാട്ട് കടൽപ്പാലത്തിനകത്ത്, കടൽപ്പാലം.
0: കടൽപ്പാലത്തിലെ കസ്തൂരി തൈലമിട്ട് എന്ന പാട്ടാണോ? മണിച്ചേച്ചിക്ക് വേണ്ടിട്ടാണോ ഇന്ന് ഡെഡിക്കേഷൻ, അതോ മണിച്ചേച്ചി ചേട്ടന് വേണ്ടിട്ടാണോ?
1: അല്ല, ഞങ്ങള് രണ്ടും ചേർന്ന് സുൽത്താനയ്ക്ക് വേണ്ടിയായി.
0: ഓ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ ഉറപ്പായിട്ട് കേൾപ്പിച്ചു തരാം ചേട്ടാ, ഇനിയും വിളിക്കണം കേട്ടോ.
1: ഓക്കെ,
0: താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് മണിച്ചേട്ടൻ, അജയമണിച്ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്നത് കടൽപ്പാലം എന്ന സിനിമയിലെ കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി എന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പി ബാദുരിയും അതുപോലെ തന്നെ കോറസ് എല്ലാവരും ചേർന്ന് പാടി മനോഹരമാക്കിയ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് വയലാർ രാമവർമ്മ സർ വരികളെഴുതി, ജി ദേവരാജൻ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് ചേട്ടനും ചേച്ചിയും ചേർന്ന് ഒന്നിച്ച് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പാട്ട് നമുക്ക് ഉറപ്പായിട്ടും കേൾക്കാം. അതിനു മുന്നേ മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മനീഷ് ചേട്ടനാണ് കേട്ടോ. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എൻ്റെ പെങ്ങളുടെ മകൻ ആദിമോന് 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു. പിന്നെ ചെല്ലക്കാറ്റേ ചൊല്ലെ എന്ന ഗാനം വേണം. ഉറപ്പായിട്ടും ഇന്ന് ആദിമോന് ആശ്രയ FM 90 പേരിലും എൻ്റെ പേരിലും നല്ലൊരു ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. അപ്പം മനീഷ് ചേട്ടന് വേണ്ടിയിട്ട് എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ഭൂമിയിലെ അതിമനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് ചെല്ലക്കാറ്റേ ചൊല്ലെ എന്ന പാട്ട്. ആ പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ദാസേട്ടൻ പാടിയിട്ടുള്ള കൈതപ്പുറം സർ വരികൾ എഴുതി, ഇളയരാജ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണല്ലേ. അപ്പൊ ഈ രണ്ട് മനോഹരമായിട്ടുള്ള പാട്ടുകൾ നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേട്ടിട്ട് വരാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ എന്തായാലും കേൾക്കണമല്ലോ. അതിനായി വിളിക്കാം ടു ദി നമ്പർ 0474-2919-0474-2919-0091-1909. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദി നമ്പർ 9526490906-9562-6694-0909. So keep on listening to Astraya FM 90 Nadinoppam Nattarkoppam.

0: ഒപ്പം.
1: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ്, നെല്ലിക്കുന്നം. അൽജോ സൂപ്പർ മാർക്കറ്റ്, പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBC സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655000.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയഫം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
4: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. വി ഡി സതീശൻ കേരള മുഖ്യമന്ത്രി, ന്യൂഡൽഹിയിൽ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി കോൺഗ്രസ് ഹൈക്കമാൻഡ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ UAE സന്ദർശിക്കും. നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലും പര്യടനം നടത്തും. സമാധാനവും സുരക്ഷയും ആഗോള ക്രമത്തിന്റെ കേന്ദ്ര ബിന്ദുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 20 വർഷത്തിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന 140 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 മരണം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തെരഞ്ഞെടുത്തു. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച നടക്കും. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാ ദാസ് മുൻഷി,

0: ാണ് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം പി ഡി സതീശനെ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി പ്രഖ്യാപിച്ചത്. ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം മെയ് 7 നിയുക്ത കോൺഗ്രസ് MLA മാരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ അഖിലേന്ത്യാ നേതൃത്വത്തെ ചുമതലപ്പെടുത്തുന്ന പ്രമേയമായിരുന്നു അന്ന് പാസാക്കിയത്. അതിനിടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനുശേഷമായിരിക്കും ഗവർണറെ കാണുകയും മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശവാദം ഔപചാരികമായി ഉന്നയിക്കുകയും ചെയ്യുക.
1: എറണാകുളം നെട്ടൂർ സ്വദേശിയായ വി ഡി സതീശൻ 61 വയസ്സിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. 2001 പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർന്ന് തുടർച്ചയായി 5 തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം നേടി. 2021 അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്നും 20,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വി ഡി സതീശൻ വിജയിച്ചത്. നെട്ടൂരിലും പനങ്ങാട്ടും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തേവര സേക്രഡ് ഹാർട്ട് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നാണ് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയത്. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. നാളെ അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയവ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ 2 പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് യോഗത്തിന് നേതൃത്വം നൽകുന്നത്. അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദേശകാര്യമന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
2: പ്രതിരോധം, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം എന്നതാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനുഷ്യത്വത്തിന് പ്രഥമ പരിഗണന, ജനകേന്ദ്രീകൃത ദർശനം എന്നിവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് പ്രമേയം. ബ്രസീലിയൻ വിദേശകാര്യമന്ത്രി മൌറോ വിരേര, റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോ, ഇറാനിയൻ വിദേശകാര്യമന്ത്രി സയ്ദ് അബ്ബാസ് അറാച്ചി, ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയാനോ, മലേഷ്യൻ വിദേശകാര്യമന്ത്രി ദത്തോസെരി ഉത്തമ മുഹമ്മദ് ബിൻ ഹാജി ഹസൻ, UAE വിദേശകാര്യ സഹമന്ത്രി ഖലീഫ ഷഹീൽ അൽ മരാർ, ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യമന്ത്രി റൊണാൾഡ് ലമോല തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് ഉച്ചകഴിഞ്ഞ നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. 2 ദിവസമായ നാളെ പ്രമേയത്തിന്മേലുള്ള ചർച്ചകൾ നടക്കും. ആഗോള ഭരണ പരിഷ്കാരങ്ങളും ബഹുരാഷ്ട്ര സംവിധാനവും എന്ന വിഷയത്തിലും ചർച്ച നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സമാധാനവും സുരക്ഷയും ആഗോള ക്രമത്തിന്റെ കേന്ദ്രബിന്ദുവായി തുടരുന്നുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമീപകാല സംഘർഷങ്ങൾ ചർച്ചയുടെയും നയതന്ത്രത്തിന്റെയും പ്രാധാന്യം അടിവരയിടുന്നതായും അദ്ദേഹം പറഞ്ഞു. വീക്ഷണങ്ങൾ കൈമാറുന്നതിനും ഐക്യരൂപം വികസിപ്പിക്കുന്നതിനുമുള്ള ഒരു വേദിയാണ് ഇന്നത്തെ ബ്രിക്സ് യോഗം നൽകുന്നതെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കോൺഗ്രസ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ ഉത്തരവാദിത്തമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. വെല്ലുവിളികൾ നേരിടാൻ എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ പിന്തുണയും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കേരളത്തിൽ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGEയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. 20 വർഷമെന്ന ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന രാജ്യത്തുടനീളമുള്ള 140 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗാസിയാബാദിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പ്രസിഡന്റ്സ് കളർ അവാർഡ് ദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സേനകൾക്ക് പ്രസിഡന്റിന്റെ കളേഴ്സ് ബഹുമതി ലഭിക്കുന്നത് ഏറെ അഭിമാനകരമാണെന്നും ശ്രീ ഷാ പറഞ്ഞു.
4: NDRF को राष्ट्रपति निशान का सम्मान दिया गया, वो हम सब के लिए गौरव और प्रतिष्ठा की बात है। ये सम्मान NDRF के समस्त बल के सेवा, साहस, शौर्य और समर्पण के संचित गुणों का सम्मान है।
5: आपदा बचाव के

0: क्षेत्र में भारत को वैश्विक नक्शे पर रखने का काम एनडीएमए और एनडीआरएफ ने किया है.
1: തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16-ഓടെ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഉത്തർപ്രദേശിൽ ഇന്നലെയുണ്ടായ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 പേർ മരിച്ചു. 100-ലധികം പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകി. കളിപ്പാട്ട നിർമ്മാണ മേഖലയിൽ വോക്കൽ ഫോർ ലോക്കൽ എന്ന ആശയത്തിന്റെ ശക്തമായ മുന്നേറ്റം ഇന്ത്യൻ നിർമ്മിത കളിപ്പാട്ടങ്ങൾ തെരഞ്ഞെടുക്കാനും പിന്തുണയ്ക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ത്യയിലുടനീളം 35-ലധികം കളിപ്പാട്ട നിർമ്മാണ ക്ലസ്റ്ററുകളുണ്ട്. മരം, മുള, തുണിത്തരങ്ങൾ കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾക്കായി സർക്കാർ മികച്ച പിന്തുണയാണ് നൽകുന്നത്. ഐപിഎൽ ക്രിക്കറ്റിൽ നിന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധർമ്മശാലയിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു 6 വിക്കറ്റിന് ജയിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ ബീജിംഗിൽ ആരംഭിച്ചു. ചൈനയും അമേരിക്കയും എതിരാളികളല്ല, പങ്കാളികളാണെന്ന് ഷീ ജിങ് പിങ് പറഞ്ഞു. ട്രംപുമായി ചർച്ചകൾ നടത്തുന്നതിനും ചൈന യുഎസ് ബന്ധം ശക്തമാക്കുന്നതിനും ഒന്നിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ബി ഡി സതീശൻ കേരള മുഖ്യമന്ത്രി. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. വെല്ലുവിളികൾ നേരിടാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ യുഎഇ സന്ദർശിക്കും. നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലും പര്യടനം നടത്തും. സമാധാനവും സുരക്ഷയും ആഗോളക്രമത്തിന്റെ കേന്ദ്ര ബിന്ദുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 20 വർഷത്തിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന 140 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 മരണം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത.
2: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിത് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോകളൊക്കെ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു 1 മിനിറ്റ് ആയിരിക്കാണല്ലേ. ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദി നമ്പർ 0491904744919909. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദി നമ്പർ 9526409509562669909. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേ വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ സാറ്റർഡേ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് വിന്നറിനെ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജയം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയക്കാനും വിളിക്കാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ വാട്സപ്പിൽ 2 മെസ്സേജസ് ആണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹലോ ചേച്ചി, എൻ്റെ പേര് റിസ്വാന. എനിക്ക് ഇന്ന് ഐ മൂവിയിൽ എന്നോട് നീ ഇരുന്നാൽ എന്ന സോങ് വെച്ച് തരുമോ? ഇത് എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിസ്വാന ചോദിച്ച പാട്ട് നമുക്ക് എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. കപിലൻ എന്ന സിനിമയിലെ എന്നോട് നീ ഇരുന്നാൽ എന്ന പാട്ട് ശരിക്കും പറഞ്ഞ കപിലൻ വഴികൾ എഴുതി, അതുപോലെ തന്നെ ഐ സിനിമയിലെ വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. എ ആർ റഹ്മാൻ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത്, അതുപോലെ തന്നെ എ ആർ റഹ്മാൻ സാറും ശ്രീരാമും സുനിത ശാരദയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആൻഡ് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും റിസ്വാനയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ഹായ് ആശ്രയ എഫ് എം, ഞാൻ മീര. എനിക്ക് പവിഴമല്ലി എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് മീര ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും വെച്ച് തരാം. വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള നിൽക്കുന്ന ഒരു തമിഴ് പാട്ടാണ് പവിഴമല്ലി എന്ന പാട്ട്. സായി അഭ്യങ്കർ സർ മ്യൂസിക് ഡയറക്റ്റ് ചെയ്ത്, അതുപോലെ തന്നെ വിവേക് സർ മ്യൂസിക് ലിറിക്സ് എഴുതി, അതുപോലെ തന്നെ സായി അഭ്യങ്കറും അതുപോലെ തന്നെ ശ്രുതി ഹാസനും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രെൻഡിങ് ലിസ്റ്റിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു പാട്ടാണ് പവിഴമല്ലി എന്ന പാട്ട്. അപ്പോൾ ഈ 2 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും ബാക്ക് ടു ബാക്ക് ആയിട്ട് കേട്ടിട്ട് വരാൻ സോക്കി. ഓൺ ലിസണിങ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ഇഷ്ടം പോലെ പാട്ട്.

ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു 14 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മുടെ കൂടെ ഒരു ലിസണർ കൂടി ഇങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഓക്കെ, കോള് ഡ്രോപ്പ് ആയി പോയിരിക്കുകയാണ്. ഇതുപോലെ ഡ്രോപ്പ് ആയി പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് ആണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹലോ ആസ്ട്രിയ, ഞാൻ പാലായിൽ നിന്നും അനുഗ്രഹയും ഐശ്വര്യയുമാണ്. അട ബൊമാലെ വാഴയിലെ പാട്ട് വെച്ച് തരുമോ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും വളരെ ട്രെൻഡിങ് ലിസ്റ്റിൽ നിൽക്കുന്നൊരു പാട്ടാണ് വാഴ 2. ഇറങ്ങി അന്ന് മുതൽ ഇപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫേവറേറ്റ് പാട്ടുകളിൽ ഒരു പാട്ട് തന്നെയാണ് അട ബൊമാലെ എന്ന പാട്ടല്ലേ. ഹേ കാർത്തി ലിറിക്സ് എഴുതി, അതുപോലെ തന്നെ ചിന്മയ കിരൺ ലാൽ, മിന്യ പണിക്കർ, നിലാരാജ് എന്നിങ്ങനെ ഒരുപാട് ആളുകൾ ചേർന്ന് പാടി മിക്സിംഗ് ആണെങ്കിലും മാസ്റ്ററിംഗ് ആണെങ്കിലും വിഷ്ണു രാജ് ചെയ്ത് വളരെ കിട്ടിലമാക്കിയ ഒരു പാട്ട് തന്നെയാണ്. അതുപോലെ തന്നെ സവിൻ സാർ ഡയറക്റ്റ് ചെയ്ത് വിപിൻ ദാസ് റൈറ്റർ ആയിട്ടുള്ള ഒരു കിട്ടിലം മൂവിയിൽ അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത് അടും ബൊമ്മലെ എന്ന പാട്ട്. അപ്പോൾ ആ പാട്ട് കേൾക്കാം. അതിനു മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹലോ, ഞാൻ റാംജി, എനിക്ക് തുടരും മൂവിയിലെ കൺമണി പൂവേ എന്ന പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് തുടരും. നമ്മുടെ ലാലേട്ടിൻ്റെ പെർഫോമൻസും എല്ലാം കൊണ്ടും ഓവറോൾ അടിപൊളിയായിട്ടുള്ളൊരു മൂവിയാണ് ചോദിച്ചിരിക്കുന്നത്. ആ മൂവിയിലെ അടിമനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നത്, കൺമണി പൂവേ എന്ന പാട്ട്. അപ്പോൾ ഈ 2 പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേട്ടിട്ട് വരാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാം ടു ദി നമ്പർ 0474-291-0974-2919-0909-0909. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് ടു ദി നമ്പർ 9526490909-0562-6690-0909. So keep on listening to Astraya FM 90, Nadinoppam, Nattarkoppam.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര. കിടലൻ ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ പമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 to 17 വരെ രാവിലെ 10 മുതൽ രാത്രി 11 വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കൂടെ ഒരു ലിസണർ കൂടി ഇങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ?
1: ലക്ഷ്മി.
0: ലക്ഷ്മി എവിടെ നിന്നാ വിളിക്കുന്നേ?
1: ചുറ്റുമല.
0: ചുറ്റുമല? ചുറ്റുമല കൊട്ടാരക്കര തന്നെയാണോ? പിന്നെ ഓക്കെ ഓക്കെ. ഇപ്പൊ സ്കൂളിൽ പഠിക്കാണോ അതോ കോളേജിലാണോ പഠിക്കുന്നേ?
1: സ്കൂളിൽ.
0: എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? നയൻത്തിൽ. ക്ലാസ് ഒന്നും തുടങ്ങിയിട്ടില്ലല്ലോ അല്ലേ?
1: ഇല്ല.
0: ഓക്കെ, അപ്പൊ ഇപ്പൊ വെക്കേഷൻ ഒക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നിക്കാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: അച്ഛൻ, അമ്മ, ചേച്ചി, അമ്മ.
0: ഓക്കെ. അപ്പൊ

0: പാട്ടാണ് ഇന്ന് കേൾക്കേണ്ടേ? ലക്ഷ്മിക്കുട്ടിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണോ? ഇഷ്ടാണ്. ഓക്കെ, ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ?
1: ഇല്ല.
0: ഓക്കെ, താങ്ക് യു ഡാ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ വിളിച്ചത് ലക്ഷ്മിയാണ്. ലക്ഷ്മി ചോദിച്ചിരിക്കുന്നത് വളരെ ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന കാട്ടുചെമ്പകം എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം കൈതപ്രം സർ വരികൾ എഴുതി, വിശാൽ മിശ്രയും ആവണി മൽഹാറും ചേർന്ന് പാടി, ജേക്സ് ബിജോയ് സർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണ്. അത് നമ്മുടെ പള്ളിച്ചട്ടമ്പിയിൽ അതിമനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് ലക്ഷ്മി ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും ഈ പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ മായ, ഞാൻ ചെങ്ങമ്പനാട് ക്യാപെക്സ് എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. ഈ പ്രോഗ്രാം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരു മണിയാവാൻ കാത്തിരിക്കുവാണ് പാട്ട് കേൾക്കാൻ. എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി മിൻസാര കണ്ണ എന്ന പാട്ട് വെച്ച് തരണം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹായ് പറയണേ. ഞങ്ങളുടെ ജോലി തിരക്കിൽ ഒരു ആശ്വാസമാണ് ഈ പാട്ട്. ഉറപ്പായിട്ടും മായ ചേച്ചിക്ക് വേണ്ടി നമ്മൾ ഉറപ്പായിട്ടും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിൻസാര പൂവേ പെൺ പൂവേ എന്ന് മനോഹരമായിട്ടുള്ള വൈരമുത്തു സർ വരികൾ എഴുതിയ പടയപ്പ എന്ന സിനിമയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. എ ആർ റഹ്മാൻ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത് ശ്രീനിവാസ് സാറും ശ്രീരാമും അതുപോലെ തന്നെ നിസി ശ്രീ മഹാദേവൻ സാറും കൂടി ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ എവർഗ്രീൻ പാട്ടാണല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേട്ടിട്ട് വരാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാം ടു ദ നമ്പർ 0474-2919-0947-2919-0991-99-0. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 952-664-9090-952-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692-6692- അപ്പം

tacketa doom, doom, tacketa doom, doom.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th+2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: അങ്ങനൊരു റൊമാൻറ്റിക് പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കൂടെ ഒരു ലിസണർ കൂടി ഇങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? ഓക്കെ, വൈഷ്ണ ആദ്യമായിട്ടാണ് വിളിക്കുന്നേ. എടാ, റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കാമോ? ഹലോ
1: ഹലോ.
0: ഓക്കെ വൈഷ്ണ കുട്ടി, വീടെവിടെയാ?
1: ഹലോ
0: ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ
1: ഹലോ, കേൾക്കുന്നില്ലേ?
0: കേൾക്കാം കേൾക്കാം, കേൾക്കുന്നുണ്ടോ?
1: ആ കേൾക്കാം.
0: ഓക്കെ, വീടെവിടെയാണ്?
1: വീട് വെട്ടിക്കവല.
0: വെട്ടിക്കവലയിൽ നിന്നാണ്. അപ്പൊ ആദ്യമായിട്ടാണ് വിളിച്ചിട്ട് കിട്ടുന്നത് അല്ലേ? ഹാപ്പിയായോ? ഓക്കേടാ. വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിൽ അമ്മ, അച്ഛൻ, അനിയത്തി, ഞാൻ.
0: ഓക്കേ, എത്രയാ പഠിക്കുന്നേ?
1: ഞാൻ ഇപ്പൊ ബികോം.
0: ഓക്കേ, ബികോം ആണ് പഠിക്കുന്നത്. ഏത് ഇയർ ആണ് പഠിക്കുന്നത്?
1: സെക്കൻഡ്
0: ഇയർ ആണ്. അപ്പൊ ഇപ്പൊ വെക്കേഷൻ ആണോ അതോ ഇന്റേൺഷിപ്പ് കാര്യങ്ങളൊക്കെ ആണോ? വെക്കേഷൻ ആണല്ലേ. ഓക്കെ, അപ്പൊ ഏത് പാട്ട് ഇന്ന് കേക്കണ്ടേ?
1: എനിക്ക് വളയപ്പെട്ടി ഇതവിലെ.
0: ഓക്കെ, ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ? അനിയത്തിക്ക് വേണ്ടിട്ടാണ്. ഓക്കെ ഡാ, താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. ഇനിയും വിളിക്കണം കേട്ടോ.
1: ഓക്കെ, വിളിക്കാം.
0: അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് വൈഷ്ണക്കുട്ടിയാണ് കേട്ടോ. അപ്പൊ വൈഷ്ണ ചോദിച്ചിരിക്കുന്ന പാട്ടെന്ന് വെച്ചാൽ വലയപ്പതി തവിലേ എന്ന പാട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് അഴുകിയ തമിഴ് മകൻ എന്ന മൂവിയിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് വലയപ്പതി തവിലേ എന്ന പാട്ട്. അതും പ്രത്യേകിച്ച് വൈഷ്ണക്കുട്ടി വൈഷ്ണേന്റെ അനിയത്തിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. എ ആർ റഹ്മാൻ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത്, അതുപോലെ തന്നെ നരേഷ് അയ്യർ സാർ, അതുപോലെ തന്നെ ഉജ്ജയിനി സാറും മുത്തുമിത സർ മാമും എല്ലാവരും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണല്ലേ. അപ്പൊ ഈ മനോഹരമായിട്ടുള്ള പാട്ട് നമ്മൾ ഉറപ്പായിട്ട് വൈഷ്ണക്കുട്ടിക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹലോ, ഞാൻ കല്യാണി, എനിക്ക് മറുവാർത്തി സോങ് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം. അതുപോലെ തന്നെ താമര സാർ വരികൾ എഴുതി മറുവാർത്തി പേസാതെ എന്ന മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് എന്നെ നോക്കി പായും തോട്ട എന്ന മൂവിയിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണല്ലേ. ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടുള്ള ശ്രീ ശ്രീറാം പാടി, അതുപോലെ തന്നെ ധർബൂക്ക ശിവ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് മനോഹരമായിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേട്ടിട്ട് വരാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാം ടു ദ നമ്പർ 0474-2919-0940-474 2919-0909-0909 വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9524906490962-6649-0902-5-2-6-6-4-9-0-9-0. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനിയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു 54 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പോൾ എന്തായാലും എനിക്കിവിടെ എന്തായാലും ടാറ്റാ ബൈബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ വന്നിട്ടുണ്ട്. വന്നിട്ടുള്ള മെസ്സേജ് ഇങ്ങനെയാണ്, ഹായ് ആശ്രയ, എനിക്ക് കച്ചി സെറ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരിക്കുന്നത് അനക്കയാണ് കേട്ടോ. അനക്ക കുട്ടിക്ക് വേണ്ടി എന്തായാലും നമ്മൾ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. സായ് അഭ്യങ്കർ പാടുകയും സായ് അഭ്യങ്കർ മ്യൂസിക് കമ്പോസ് ചെയ്യുകയും ചെയ്ത വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. അതുപോലെ തന്നെ ആരേഷ് കൃഷ്ണ വരികൾ എഴുതിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണല്ലേ കച്ചി സെറ എന്ന പാട്ട്. അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള പാട്ടോട് കൂടി തന്നെ നമ്മുടെ കാസറ്റ് കഫേ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്, സോ ആരും എങ്ങും പോകരുത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം, ആൻഡ് ഇറ്റ്സ് മീ ആർജി സുൽത്താന സൈനിങ് ഓഫ്.

ലൗഡ് സ്പീക്കറാണ് കേൾക്കാൻ പോകുന്നത് ഞാറ്റുവേല എന്ന നമ്മുടെ പ്രിയപ്പെട്ട സെഗ്മെന്റ് കേട്ടോ. കർഷകർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഗ്മെന്റ് പ്രത്യേകം പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കൃഷിയുമായി ബന്ധപ്പെട്ട കുറച്ച് ജനറലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നും അതിന്റെ തുടർച്ചയാണ് കേട്ടോ. ജൈവ വേലിയെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്നെന്തായാലും നമ്മൾ ഞാറ്റുവേലയിലൂടെ കേൾക്കാൻ പോകുന്നത് വിളവർദ്ധനയ്ക്ക് വാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുമിള് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. മണ്ണിൽ ധാരാളമായിട്ട് കാണുന്ന ഫോസ്ഫേറ്റുകളെ ലയിപ്പിക്കാൻ കഴിവുള്ള ഒരു കുമിളാണ് ഈ വാം എന്ന് പറയുന്നത്. ശരിക്കും വാം എന്ന ഇതിന്റെ ഒരു ചുരുക്ക പേരാണ് കേട്ടോ. വെസിക്കുലർ ആർബിസ്കുലർ മൈക്കോറൈസ എന്നാണ് ഇതിന്റെ ഒരു പൂർണ്ണമായ പേരെന്ന് പറയുന്നത്. നമ്മുടെ മണ്ണിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയ പ്രാഥമിക മൂലകമാണ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. മണ്ണിൽ ഈ ഫോസ്ഫറസ് ധാരാളം ഉണ്ടെങ്കിലും അത് ഫോസ്ഫേറ്റുകളായിട്ട് രൂപാന്തരപ്പെട്ടിരിക്കുന്നതിനാൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഈ ഫോസ്ഫറസ് ചെടികൾക്ക് ലഭ്യമാകുന്നുള്ളൂ. എന്നാൽ ഒരു ചെടിയുടെ ഊർജത്തിന്റെ മുഴുവൻ സ്രോതസ്സും ഫോസ്ഫറസ് ആയതുകൊണ്ട് കോശങ്ങളുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ അവയുടെ വർധനയ്ക്കും പുഷ്പിക്കാനും വിത്തുണ്ടാകാനും ഒക്കെ ഈ പ്രാഥമിക മൂലകം കൂടിയേ തീരത്തുള്ളൂ. ഒരുപക്ഷെ നമ്മൾ നടുന്ന ഒരു ചെടി നന്നായിട്ട് വളരുന്നില്ല, അല്ലെങ്കിൽ അത് പുഷ്പിക്കുന്നില്ല, അതിന് വിത്തുണ്ടാകുന്നില്ല എന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് കാരണവും ഈ ഫോസ്ഫറസിന്റെ അഭാവം തന്നെയാണ്. മണ്ണിൽ ധാരാളമായിട്ട് കാണുന്ന ഫോസ്ഫേറ്റുകളെ ലയിപ്പിക്കാൻ കഴിവുള്ള കുമിളാണ് നമ്മുടെ വാം കേട്ടോ. ഇത് ഫോസ്ഫറസിന്റെ ലഭ്യത കൂട്ടുന്നതിനോടൊപ്പം തന്നെ പ്രതികൂല കാലാവസ്ഥയും രോഗാണുക്കളെയും ചെറുക്കുന്നതിനുള്ള കഴിവും പ്രത്യേകം പ്രദാനം ചെയ്യുന്നുണ്ട്. വാം സസ്യങ്ങളുടെ വേരുകളോട് ചേർന്ന് മാത്രമേ പ്രവർത്തന നിരതമാവുകയുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത. വിത്തിൽ പുരട്ടിയും തവാരണകളിൽ കൂടിയും കമ്പോസ്റ്റിൽ ചേർത്തുമൊക്കെ നമുക്ക് ഈ വാം ഉപയോഗിക്കാവുന്നതാണ്. നെല്ലറയിൽ വിത്ത് പാകുമ്പോൾ ചേർത്ത് കൊടുത്താൽ തവാരണയിൽ നിന്നും തൈകൾ പറിച്ചു നടുമ്പോൾ അവയുടെ വേരുകളിൽ കൂടി മൈക്കോറൈസ കൃഷിയിടം മുഴുവൻ വ്യാപിപ്പിക്കാനായിട്ട് സാധിക്കും. നേരെ വിത്തുപാകി വളർത്തുന്ന പച്ചക്കറികളിൽ വിത്ത് പാകുന്നതിനോടൊപ്പം കുഴി ഒന്നിന് 20 ഗ്രാം മൈക്കോറൈസയും ചേർത്ത് കൊടുക്കാനും സാധിക്കും. അങ്ങനെ ഒരുപാട് രീതിയിലാണ് നമ്മൾ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങളും പോഷകങ്ങളും ഒക്കെ നൽകേണ്ടത്. ഇത് കൃഷി ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ തുടക്കഘട്ടത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഒരു റിസൾട്ടും ഉണ്ടാകും. ഞാറ്റുവേലയിൽ ഒരു ഷോർട്ട് ബ്രേക്ക് ആണ്, സ്റ്റേ ട്യൂൺ.

0: You are listening to Ashray FM 90 Nadinuppam നാട്ടാർകൊപ്പം.
1: കിടലൻ ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയം മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്.
0: ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിമോസ് ഫർണിച്ചർ പുലമൺ കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, Private Bus Stand, Samibam, Pulaman, Kottarakara.

0: യെസ് വെൽക്കം ബാക്ക് ലൗഡ് സ്പീക്കർ. ഞാറ്റുവേല എന്ന നമ്മുടെ പ്രത്യേക സെഗ്മെന്റിൽ കൃഷിയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൈക്കോറൈസ എന്ന വേര് കുമിഴ് ചേർത്ത് കൃഷി ചെയ്താൽ നമ്മുടെ മരശീലിൽ 20% വരെ വിള വർധന ഉറപ്പിക്കാമെന്നാണ് കേരള കാർഷിക സർവകലാശാലയിലെ പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇന്നിപ്പോ വളരെ വലിയ രീതിയിലൊക്കെ കൃഷി ചെയ്യുന്ന കർഷകരൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. വേരിനകത്ത് പരസ്പര സഹകരണത്തോടെയാണ് മൈക്കോറൈസയുടെ വാസം. ഗ്രീക്ക് പദമായ മൈക്കോറൈസ എന്നാൽ വേരിൽ ജീവിക്കുന്ന കുമിഴ് എന്നാണ് അർത്ഥമാക്കുന്നത്. അന്നജത്തിനായിട്ട് ചെടികളെ ആശ്രയിക്കുന്ന മൈക്കോറൈസ ധാരാളം പോഷക മൂലകങ്ങൾ തിരിച്ചു നൽകിയാണ് ഇങ്ങനെയൊരു സഹവാസത്തിൽ ഏർപ്പെടുന്നത്. നമ്മൾ പുറമേ കാണുന്ന ചെടിയെ മാത്രമാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ ഇതിന്റെ വേരിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വലിയ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. മൈക്കോറൈസ മണ്ണിലെ ഫോസ്ഫേറ്റിന്റെയും സൂക്ഷ്മ മൂലകങ്ങളുടെയും ലഭ്യത കൂട്ടുകയും ജലലഭ്യത ഉറപ്പുവരുത്തുകയും ചെയ്യും. മൈക്കോറൈസയുടെ തന്തുക്കൾ വേരുകളെ അപേക്ഷിച്ച് നേർത്തതായതിനാൽ ജലവും മൂലകങ്ങളും വലിച്ചെടുക്കുന്നതിനുള്ള പ്രതലവും ഇതുവഴി കൂടുന്നുണ്ട്. ഇലയിൽ പ്രകാശ സംശ്ലേഷണം വഴി പാകം ചെയ്ത അന്നജം വേരിലേക്ക് നീക്കുന്നതിനും നമ്മുടെ മൈക്കോറൈസ സഹായിക്കുന്നുണ്ട്. ഫലം വേരു വളർച്ച വർദ്ധിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. മരച്ചീനിയിൽ കിഴങ്ങുകളുടെ എണ്ണവും വലിപ്പവും കൂട്ടാൻ മൈക്കോറൈസയ്ക്ക് പ്രത്യേകം കഴിയും. തണ്ട് മുറിച്ചു നട്ട് വളർത്തുന്ന മരച്ചീനി ഉൾപ്പെടെയുള്ള കിഴങ്ങ് വിളകളിൽ 5 ഗ്രാം മൈക്കോറൈസയാണ് നമ്മുടെ ഈ തണ്ടിൽ പുരട്ടേണ്ടത്. മൈക്കോറൈസ ഉപയോഗിച്ചപ്പോൾ 2 ടൺ അധിക വിളവ് 1 ഏക്കറിൽ നിന്ന് ലഭിച്ചതായിട്ട് മരച്ചീനി കർഷകരൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതായത് 1 ഏക്കറിൽ നിന്ന് 2 ടൺ അധിക വിളവ് എന്ന് പറയുമ്പോൾ കർഷകനെ സംബന്ധിച്ച് അത് വിൽക്കുമ്പോൾ കിട്ടുന്ന തുകയിലും ഒരു വലിയ മാറ്റം വരുന്നുണ്ട്. പ്രതിവർഷം 100 ടൺ ജീവാണുവളം ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ നാട്ടിൽ ശരിയായ രീതിയിൽ അത് പ്രയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മണ്ണിന്റെ വളക്കൂറും അതുപോലെ തന്നെ ഉൽപ്പാദന ക്ഷമതയും ഗുണമേന്മയും ഒപ്പം വിളവ് വർധനയും ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി ഈ വാം എവിടെ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, നിയർബൈ നമ്മുടെ തിരുവനന്തപുരം പാറോട്ടുകോണത്തുള്ള ബയോ ഫെർട്ടിലൈസർ ലാബിൽ കിലോഗ്രാമിന് 50 രൂപ നിരക്കിൽ നമുക്ക് ഈ വാം ലഭ്യമാണ്. അപ്പൊ വിത്ത് നടീലും തൈ സംരക്ഷണവും ഇതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേൾക്കാം നമുക്ക് അതിനെപ്പറ്റി ഞാറ്റുവേലയിലൂടെ. ഇപ്പോൾ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Then you guessed this. Yeah, Siren Z with the beat. Dilip Varma, Psycho Mantra.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
1: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
2: ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

വിത്ത് നടീലും തൈ സംരക്ഷണവും, അതിനെപ്പറ്റിയാണ് ഇനി ഞാറ്റുവേലയിൽ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ജൈവ കൃഷി രീതിയിൽ മികച്ച വിത്തിനങ്ങൾ നല്ല പരിസ്ഥിതിയിൽ നട്ട് മുളപ്പിച്ച് പരിപാലിച്ചാലേ ചെടികൾക്ക് ആരോഗ്യവും മികച്ച വിളവും ലഭിക്കുകയുള്ളൂ. ഇത് കൃഷി ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ പലപ്പോഴും സാഹചര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇത് കൃത്യമായിട്ടും പാലിക്കാൻ സാധിക്കാത്തത്. അങ്ങനെ കൃത്യമായും പാലിക്കാതെ നമുക്ക് തോന്നുന്ന രീതിയിൽ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് ഒന്നും ആ വിള നൽകത്തുമില്ല. ഓരോ വിത്തും മുളയ്ക്കുന്നതിനും അത് സമൃദ്ധമായി വളരുന്നതിനും മികച്ച വിളവ് പ്രദാനം ചെയ്യുന്നതിനും നടീലിന്റെയും തൈ പരിചരണത്തിന്റെയും രീതിയുടെ മികവനുസരിച്ചാണ് കേട്ടോ. വിത്ത് മുളപ്പിക്കാനും തൈകൾ നടാനും കർഷകർ ഒരുക്കുന്ന ജൈവ പരിസ്ഥിതിയും ഇതിനെ നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ജൈവ കൃഷി രീതിയിൽ മികച്ച വിത്തിനങ്ങൾ നല്ല പരിസ്ഥിതിയിൽ നട്ട് മുളപ്പിച്ച് പരിപാലിച്ചാലേ ചെടികൾക്ക് ആരോഗ്യവും മികച്ച വിളവും ലഭിക്കുകയുള്ളൂ. ഇതിലെ തടമൊരുക്കലിനെ പറ്റിയാണ് ഇനി പറയുന്നത്. അത് കൃത്യമായും ശ്രദ്ധിക്കാം. ജൈവ കൃഷി രീതിയിൽ തടമൊരുക്കലും നിലമൊരുക്കലും വാരം കോരലും അതിപ്രധാനമർഹിക്കുന്ന മൂന്ന് ഘടകങ്ങളാണ്. നിശ്ചിത അളവിലും നീർവാർച്ചയുള്ളതുമായ തടങ്ങളാണ് ഒരുക്കേണ്ടത്. സാധാരണ നമ്മൾ കൃഷി ചെയ്യുന്ന പ്രധാന ഇനങ്ങൾ പയർ, വെണ്ട, ചീര, തക്കാളി, വഴുതന എന്നിവയുടെ കൃഷിക്ക് നീളത്തിൽ 2 വീതിയിലും 1 ഉയരത്തിലുമുള്ള തടങ്ങളാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. മണ്ണ് കിളച്ച് പൊടിയാക്കി അതിൽ അടിവളം, അതായത് കരിയില കത്തിച്ച്, അതാണ് ഉദ്ദേശിക്കുന്നത്, എന്നിവ ചേർത്തൊരുക്കിയ മണ്ണാണ് തടമായിട്ട് ഒരുക്കേണ്ടത്. പയർ പോലെ വള്ളിയായി പടരുന്ന തൈകൾ നട്ട് പരിചരിക്കുമ്പോൾ അത് പടർന്നു കയറാനുള്ള സൗകര്യം കൂടി നാം കണക്കാക്കണം. തക്കാളി, വഴുതന എന്നിങ്ങനെ താങ്ങു കൊടുക്കേണ്ട ഇനങ്ങൾക്ക് അതിനുള്ള സ്ഥല സൗകര്യം വാരങ്ങൾക്കിടയിൽ വേണ്ടത് അത്യാവശ്യം തന്നെയാണ്. 2 നടക്കാനും ജലസേചനത്തിനും കളപറിക്കാനും വളം നൽകാനുമുള്ള വഴി സൗകര്യവും വേണം. സ്ഥലം കുറവായിട്ടുള്ള ആൾക്കാർ ഈ പറയുന്ന ഗ്യാപ്പൊന്നുമില്ലാതെ തടങ്ങൾ ചേർത്താണ് ചെയ്യുന്നതെങ്കിൽ പിന്നീട് പ്രശ്നം തന്നെയാണ്. കാരണം അതുവഴി നടന്നു പോകുന്നതിനുള്ള ബുദ്ധിമുട്ട്, അവർക്ക് ജലസേചനം നൽകുന്നതിനുള്ള ബുദ്ധിമുട്ട് നേരിടും. അതുപോലെ തന്നെ താങ്ങു കൊടുക്കേണ്ടുന്ന ചില ഇനങ്ങളുണ്ട്. അപ്പൊ താങ്ങു കൊടുക്കാനുള്ള സ്പേസ് കൂടി ഇടുക, ഇല്ലെന്നുണ്ടെങ്കിൽ ആ കൃഷിയെ തന്നെയാണ് അത് ബാധിക്കുന്നത്. ഉരുടിച്ചു പോവുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതേപോലെ അടുപ്പിച്ചടുപ്പിച്ച് കൃഷി ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചില പ്രതിസന്ധികൾ കർഷകർ നേരിടും. വെണ്ട, വഴുതന പോലുള്ള പച്ചക്കറികൾ നടുമ്പോൾ ഇലകൾ തമ്മിൽ കോർത്തു പോവാത്ത തരത്തില് ഒരു 2 അകലം തൈകൾ തമ്മിൽ പാലിക്കുന്നത് വളരെ നല്ലതാണ്. പയറിന്റെ തൈകൾ തമ്മിലും തടത്തിൽ കുറഞ്ഞത് 2 അകലവും ആവശ്യമാണ്. പിന്നെ കാബേജ്, കോളിഫ്ലവർ എന്നിവയ്ക്ക് 3 വീതിയിലും 1 ഉയരത്തിലുമുള്ള നീള തടങ്ങൾ നമുക്കൊരുക്കാം. ഇതിൽ വീതി ഭാഗത്തിന്റെ 2 ഓരോ ചെടി വീതം നിരനിരയായിട്ട് നട്ട് പരിചരിക്കുകയും ചെയ്യാം. തവാരണകളിൽ മുളപ്പിച്ചെടുക്കുന്ന വിത്തുകൾക്ക് തവാരണ ഒരുക്കുന്നതിലും നമ്മൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് ആ ശ്രദ്ധ കേൾക്കാം നമുക്ക് ഞാറ്റുവേലയിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

തവാരണകളിൽ മുളപ്പിച്ചെടുക്കുന്ന വിത്തുകൾക്ക് അതൊരുക്കുന്നതിലും ശ്രദ്ധ വേണമെന്ന് ഞാൻ പറഞ്ഞു. ഞാറ്റുവേലയിലൂടെ ഇനി പറയുന്നത് അതിനെപ്പറ്റി തന്നെയാണ്. അധികം ആഴത്തിൽ വിത്ത് ആഴ്ത്തേണ്ടാത്തവയാണ് സാധാരണ നാം തവാരണകളിൽ മുളപ്പിക്കാറ്. ചീര, തക്കാളി, വഴുതന എന്നിവയും ക്യാബേജ്, കോളിഫ്ലവർ, മുളക് എന്നിവയും ഇങ്ങനെ തവാരണകളിൽ മുളപ്പിച്ചെടുക്കുന്നവയാണ്. നന്നായി വെയിലേൽക്കുന്ന സ്ഥലത്താണ് തവാരണ ഒരുക്കേണ്ടത്. കൃഷിഭൂമിയിൽ നിന്ന് അല്പം ഉയരത്തിൽ, അതായത് ഒരു അരയടിയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു അരയടിയാണ് ഇതിന് മണ്ണ് കൂട്ടേണ്ടത്. 3 അടി വിസ്താരത്തിൽ തടം കൂട്ടിയതിനു ശേഷം അതിന്റെ മുകൾ ഭാഗത്തെ മണ്ണ് നന്നായി പൊടിയാക്കി എടുക്കേണ്ടതുണ്ട്. ചീര, തക്കാളി മുതലായവയുടെ വിത്തുകൾ ചെറുതായതിനാൽ മുളച്ചു പൊന്തുവാൻ പൊടിമണ്ണ് വളരെ ആവശ്യമാണ്. അവിടെ മണ്ണ് പൊടിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ വിത്തുകൾ ചെറുതായതുകൊണ്ട് മുളച്ചു പൊങ്ങാനായി കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ഇങ്ങനെ പൊടിയാക്കിയ മണ്ണിലേക്ക് ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ചത് എന്നിവ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി നനച്ചതിനു ശേഷം അതിന് മുകളിലാണ് ചെറിയ വിത്തുകൾ വിതറേണ്ടത്. ഇവ വിതറുന്നതിന് മുമ്പ് കുറച്ച് സ്യൂഡോമോണസ് പൊടിയുമായി കൂട്ടിക്കലർത്താം. കുറച്ച് മഞ്ഞൾപ്പൊടിയുമായി കൂട്ടിക്കലർത്തുന്നത് ഉറുമ്പ്, ചിതൽ എന്നിവ വിത്ത് കൊണ്ടുപോകുന്നത് തടയാൻ സാധിക്കും. കുറച്ച് റവ, അതായത് വിത്തിന്റെ 3 ഇരട്ടിയിലധികം വിത്തുമായിട്ട് കൂട്ടിക്കലർത്തി വിതറിയാൽ അത് മുഴുവൻ ഉറുമ്പ് കൊണ്ടുപോയതിനു ശേഷം മാത്രമേ ഈ വിത്തിനെ തുടത്തുള്ളൂ. ആ സമയം കൊണ്ട് നമ്മുടെ വിത്തിന് മുള പൊട്ടും. അങ്ങനെയും വിത്തിനെ സംരക്ഷിച്ചെടുക്കാം. അങ്ങനെ ഒരുപാട് ടിപ്സുകളൊക്കെ ഉണ്ട്. താവരണകളിൽ മുളപ്പിച്ചെടുക്കുന്ന തൈകൾ 2 ആഴ്ചയെങ്കിലും കഴിഞ്ഞതിനു ശേഷം മാത്രമേ തടത്തിലേക്ക് പറിച്ചു നടാവൂ. അത് വൈകുന്നേരങ്ങളിൽ മാത്രമേ നടാവൂ കേട്ടോ. നല്ല വെയിലേക്കുന്ന സ്ഥലമാണെങ്കിൽ വാട്ടം കുത്തുക എന്നൊരു പരമ്പരാഗത രീതി. വലിയ ഇലകൾ പറിച്ചെടുത്ത് പുതുതായി നട്ട ചെടിക്ക് വെയിലേൽക്കാതെ കുത്തി കൊടുക്കുന്നതാണ് ഈ വാട്ടം കുത്തുക എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി. പറിച്ചു നടുന്നതിന് മുമ്പ് 5 ഗ്രാം സ്യൂഡോമോണസ് കലക്കിയ ലായനിയിൽ ചെടിയുടെ വേരുകൾ മുക്കുന്നത് വേഗം വേര് പിടിക്കാനും അതുപോലെ തന്നെ വളർച്ചയ്ക്കും വളരെയധികം സഹായിക്കും. ചീര, തക്കാളി, വഴുതന, കാബേജ്, കോളിഫ്ലവർ, മുളക് എന്നിവയുടെ വേരുകൾ ലായനിയിൽ നമുക്ക് മുക്കാം. ഞാനീ പറഞ്ഞ സ്യൂഡോമോണസ് ലായനിയിൽ. നല്ല നീർവാർച്ചയുള്ള വെയിൽ ലഭിക്കുന്ന തടത്തിലേക്കാണ് തൈകൾ മാറ്റി നടേണ്ടത്. ദിവസം

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

യെസ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാറ്റു വേലയാണ്, പ്രിയപ്പെട്ട കർഷകർക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ സെഗ്മെന്റ്. അതില് പന്തല് കിട്ടി വളർത്തുന്ന ചില ഇനങ്ങൾ പച്ചക്കറികളുണ്ട്, അവയെ പറ്റിയാണ് ഇനി പറയുന്നത്. പടവലം, കൈപ്പയ്ക്ക, ചുരങ്ങ എന്നിങ്ങനെയാണ് പന്തല് കെട്ടി വളർത്തേണ്ടുന്ന ഇനങ്ങൾ. ഇത് നമുക്ക് തടത്തിലും മുളപ്പിക്കാം. 3 അടി വിസ്താരത്തിലുള്ള തടത്തിൽ പരമാവധി 4 തൈകൾ മാത്രം നട്ട് പരിചരിച്ചാൽ മതി. വിത്ത് നടുന്നതിന് മുമ്പ് സ്യൂഡോമോണസ് പൊടി കൊണ്ട് ഇവയെ പരിചരിക്കാം. വിത്ത് നട്ടതിനു ശേഷം ഈർപ്പം നിലനിർത്താൻ വേണ്ടി രാവിലെയും വൈകിട്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജലസേചനം നടത്തണം. തടത്തിൽ വെള്ളം കെട്ടി നിന്നാലേ ഈ വിത്ത് ഉറപ്പായും ചീഞ്ഞു പോകും. വിത്ത് മുളച്ച് 3-ാമത്തെ ഇല പൂർണ്ണമായും വിരിഞ്ഞാൽ മാത്രമേ ജൈവവളങ്ങൾ വലിയ തോതിൽ ചേർക്കാൻ പാടുള്ളൂ. അതുവരെ ഗോമൂത്രം, സ്ലറി എന്നിവ 1/10 നേർപ്പിച്ച് തൈകൾക്ക് ഒഴിച്ചു കൊടുക്കാം. തൈകളുടെ ചുറ്റുപാടുമാണ് ഒഴിക്കേണ്ടത്. നേരെ ചുവട്ടിലൊഴിച്ചാൽ വേരിളകി തൈകൾ ഉണങ്ങാനുള്ള സാധ്യതയുണ്ട്. ചെറിയ തൈകളെ കോഴികൾ, മറ്റു ജീവികൾ എന്നിവ നശിപ്പിക്കുന്നത് തടയാൻ കുലച്ചിൽ, ഓല എന്നിവ തടത്തിന് ചുറ്റും വെച്ച് സംരക്ഷണവും നൽകാം. ജൈവിക രീതിയിൽ കൃഷി ചെയ്യുന്നതാണ് ഞാൻ ഈ പറയുന്നതൊക്കെ. മത്തൻ, ഇളവൻ, വെള്ളരി എന്നിവയ്ക്കും തടമൊരുക്കുമ്പോൾ നമ്മളൊരു കരുതൽ നൽകണം. നല്ല നീർവാർച്ചയുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ കൃഷിസ്ഥലത്ത് താഴ്ത്തി തടമെടുക്കാം. എളുപ്പം വെള്ളം കെട്ടി നിൽക്കുന്ന ഇടങ്ങളിൽ 1 അടി ഉയർത്തി വാരം കോരി തടമുണ്ടാക്കാം. തടമൊരുക്കിയതിനു ശേഷം വിത്ത് തുണിയിൽ കെട്ടി ചാണക വെള്ളത്തിൽ കുതിർത്തി വെച്ച് ചെറുതായി മുള പൊട്ടുമ്പോൾ നടുന്നതാണ് ഒരു പരമ്പരാഗത രീതി എന്ന് പറയുന്നത്. അങ്ങനെ നടുമ്പോൾ നമുക്ക് വിത്ത് നഷ്ടമാവാതെ സംരക്ഷിക്കാൻ സാധിക്കും. വിത്ത് നടുമ്പോൾ വൈകുന്നേരം തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. അത് ഏത് വിത്താണെങ്കിലും അത് തന്നെയാണ് കേട്ടോ. വൈകുന്നേര സമയമാണ് വിത്ത് നടാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. നല്ല വെയിൽ ലഭിക്കുന്ന സ്ഥലമാണെങ്കിൽ രാവിലെ നട്ടാൽ എന്ത് സംഭവിക്കും? അത് ഉച്ചവെയിലിന്റെ ഒരു കാഠിന്യത്തിൽ കരിഞ്ഞു പോകും. അപ്പോ തൈ പിടിക്കാതെയും പോകും. 3 അടി വിസ്താരമുള്ള തടത്തിൽ ഇവയും 4-ൽ കൂടുതൽ നിർത്തരുത് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. അധികമുള്ളതിൽ കരുത്തില്ലാത്തതിനെ പറിച്ചു മാറ്റി വേറെ തടത്തിൽ നടാവുന്നതാണ്. കിളിർത്തു വരുമ്പോൾ അറിയാമല്ലോ, ഏറ്റവും കരുത്തുള്ള വിത്തുകളെയാണ് നമ്മൾ എപ്പോഴും നിലനിർത്തേണ്ടത്. കരുത്തില്ലാത്തവയെ പറിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ പറിച്ചു മറ്റൊരു സ്ഥലത്ത് നടുന്നതും നല്ലത് തന്നെയായിരിക്കും. 4-ാമത്തെ ഇല വിരിയുന്നത് വരെ ഇവയ്ക്കും മുള കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഓലമടലൊക്കെ കൊണ്ടോ ഒരു സംരക്ഷണവും ഒരുക്കാവുന്നതാണ്. ചില കർഷകർ വെണ്ടയും പയറും ഇങ്ങനെ മുളപ്പിച്ച് നടാറുണ്ട് കേട്ടോ. ഇപ്പോഴും അങ്ങനെ നട്ട് നല്ല രീതിയിൽ അവയെ വളർത്തിയെടുക്കുന്ന കർഷകരുണ്ട്. പോട്ടിംഗ് മിശ്രിതം നിറച്ച ട്രോളികളിലും പ്ലാസ്റ്റിക് കവറുകളിലും വിത്തുകൾ നട്ട് മുളപ്പിച്ച് മാറ്റി നടാറുണ്ട് ഒരുപാട് ആൾക്കാർ. അവ 3 ഇലകൾ വന്നതിന് ശേഷം മാത്രമേ മാറ്റി നടാവൂ. ഇങ്ങനെ നടുമ്പോൾ പുതിയ മണ്ണിൽ വേര് പിടിച്ചു വരുന്നത് വരെ തൈകൾ ശേഷിക്കുറവ് കാണിക്കാറുണ്ട്. എന്തായാലും വിത്തുകളിൽ നിന്ന് പരമാവധി എണ്ണത്തെ സംരക്ഷിച്ച് മുളപ്പിക്കുകയും അവയെ തൈകളാക്കി വളർത്തി പരിപോഷിപ്പിക്കുകയുമാണ് ഉത്തമ കർഷകന്റെ കടമ എന്ന് പറയുന്നത്. അതിന് ക്ഷമയും ശ്രദ്ധയും കഠിനാധ്വാനവും തീർച്ചയായിട്ടും കൂടിയേ കഴിയുള്ളൂ കേട്ടോ. കർഷകരുടെ ഡെഡിക്കേഷൻ തന്നെയാണ് ആ കൃഷിയെ വിജയിപ്പിക്കുന്നത്. പച്ചക്കറി തൈകളിൽ ഒട്ടുവിദ്യ, നമ്മൾ അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു കർഷകൻ അത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ സ്റ്റോറിയാണ് ഇനി ഞാറ്റുവേലയിൽ. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിമോസ് ഫർണിച്ചർ പുലമൺ കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

കൂടുതലും ചെടികളിലും മറ്റു വൃക്ഷങ്ങളിലും ഒക്കെയാണ് നമ്മൾ ഈ ഒട്ടുവിദ്യയെ പറ്റി കേട്ടിട്ടുള്ളത്. പക്ഷെ പച്ചക്കറി തൈകളിൽ അങ്ങനെ ഒരു ഒട്ടുവിദ്യ പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് കേട്ടോ. കേൾക്കാൻ നമുക്ക് അതിനെ പറ്റി ഞാറ്റുവേലയിലൂടെ. 5 വർഷമായിട്ട് 2 ഏക്കർ സ്ഥലത്ത് പയർ, പച്ചമുളക്, പടവലം, തക്കാളി, പഴുതിന തുടങ്ങിയ ധാരാളം കൃഷി ചെയ്തു വരുന്ന റെജി ഇവയുടെ മികച്ച തൈകൾ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് നൽകുന്നുണ്ട്. പച്ചക്കറിക്കിടയിൽ ഉൽപാദനക്ഷമതയേറിയ പുതിയ ഇനങ്ങൾ പ്രചരണത്തിലിതേ ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞു. നാട്ടിലെ കാലാവസ്ഥയിൽ ഇത്തരം തക്കാളി, പച്ചമുളക്, വഴുതന ഇനങ്ങൾക്ക് വാട്ടരോഗം വ്യാപകമായിട്ട് കാണുന്നുണ്ട്. ഇതിന് പരിഹാരമായിട്ട് ഒട്ടുവിദ്യയിലൂടെ തൈകൾ തയ്യാറാക്കി കൃഷി ചെയ്യുകയാണ് കോട്ടയം പാമ്പാടി സ്വദേശിയായിട്ടുള്ള റെജി കേട്ടോ. റെജി എന്ന കർഷകൻ ഒരുപാട് വർഷത്തെ അനുഭവ പാരമ്പര്യമുള്ള ഒരു കർഷകൻ കൂടിയാണ്. വാട്ടരോഗത്തെ പ്രകൃതിയാ തന്നെ പ്രതിരോധിക്കുന്ന നാടൻ ചുണ്ട, കാന്താരി, വഴുതന വിത്തുകൾ ശേഖരിച്ച് പാകി കിളിർപ്പിച്ച് 1.5 മാസത്തോളം വളർത്തി സമപ്രായമുള്ള അത്യുൽപാദനം നൽകുന്ന തൈകൾ മുറിച്ച് അവയിൽ ഒട്ടിച്ചെടുക്കുകയാണ് പതിവ്. നാടൻ തൈകളുടെ ചുവട്ടിലെ 2 ഇലകൾക്ക് മുകളിൽ തണ്ട് ബ്ലേഡ് ഉപയോഗിച്ച് കുറുകെ മുറിച്ചു മാറ്റുന്നു. ഇവിടെ താഴേക്ക് പിളർന്നെടുക്കുന്നു. മികച്ച ഉൽപാദനം കിട്ടുന്ന തൈകൾ മുറിച്ച് ചുവട് ആപ്പ് പോലെയാക്കി നാടൻ തൈകളുടെ വിടവിൽ കടത്തിവെച്ച് പ്രത്യേകം ക്ലിപ്പിട്ട് 8 ദിവസം മിസ്റ്റ് ചേമ്പറിൽ സൂക്ഷിക്കുന്നു. പൂർണ്ണമായും ഒട്ടിച്ചേർന്ന തൈകളുടെ ക്ലിപ്പ് മാറ്റി തോട്ടത്തിൽ നേരിട്ട് നടുകയാണ്. ശക്തിയോടെ വളരുന്ന ഈ ഒട്ടുതൈകൾക്ക് 1 മാസത്തിനുള്ളിൽ പൂക്കൾ ഉണ്ടായി തുടങ്ങും. 2 വർഷം വരെ വാട്ടരോഗമൊന്നും ബാധിക്കാതെ വിളവ് തരികയും ചെയ്യുമെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഈ ചെടികൾ വാങ്ങിയവരും ഇതുതന്നെയാണ് പറയുന്നത്. 5 വർഷമായിട്ട് 2 ഏക്കർ സ്ഥലത്ത് പയർ, പച്ചമുളക്, പടവലം, തക്കാളി, വഴുതിന തുടങ്ങിയ ധാരാളം കൃഷി ചെയ്തു വരുന്നുണ്ട് ഈ പറയുന്ന റുചി എന്ന കർഷകൻ. ഇവയുടെ മികച്ച തൈകൾ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് നൽകുന്നതാണ് ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു വരുമാനം കേട്ടോ. തോട്ടത്തിലെത്തുന്ന കർഷകർക്ക് പച്ചക്കറി തൈകളുടെ ഒട്ടു സാങ്കേതിക വിദ്യയിലെ പരിശീലനവും ഈ കർഷകൻ എന്തായാലും നൽകുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഞാനിത് പറഞ്ഞപ്പോ കോട്ടയം പാമ്പാടിയിൽ റെജി എന്ന് പറഞ്ഞിട്ടുള്ള ഈ കർഷകന്റെ ആ ഫാമൊക്കെ ഒന്ന് സന്ദർശിച്ച് ഈ ഒട്ടുവിദ്യയെ പറ്റി കൂടുതൽ പഠിക്കണമെന്ന് കൃഷിക്കാരായിട്ടുള്ള, കർഷകരായിട്ടുള്ള, കൃഷിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൊബൈൽ നമ്പർ കൂടി ബന്ധപ്പെടാനായിട്ട് ഞാറ്റുവേലയിലൂടെ അറിയിക്കാം കേട്ടോ. 9899504010 എന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താലേ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
1: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
2: ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

അധികം ആരും കൈവച്ചിട്ടില്ലാത്ത ഒരു കൃഷി, അതിനെപ്പറ്റിയാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. യെസ്, ഞാറ്റുവേലയിലൂടെ മുത്താറി കൃഷിയെ പറ്റി പറയാം. മുത്താറി എന്നുള്ളതിന്റെ പേര് റാഗിയാണെന്നറിയാലോ. അപ്പോ അധികം ആരും കൈവച്ചിട്ടില്ലാത്ത റാഗി കൃഷിയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു കർഷകൻ നടത്തിയത്. അതിൽ അദ്ദേഹം വിജയം കാണുകയും ചെയ്തു. പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നീടുള്ള സമയം വെറുതെ ഇരുന്ന് കളയാനുള്ളതല്ലെന്ന് തെളിയിക്കുകയാണ് നമ്മുടെ കൂത്തുപറമ്പിനടുത്തുള്ള കോട്ടയം കൂവപ്പാടിയിലെ തപസ്സിയിൽ കെ രവീന്ദ്രൻ എന്ന കർഷകൻ. സർക്കാർ ജോലിയോട് വിട പറഞ്ഞെങ്കിലും തന്റെ ഇഷ്ടമേഖലയായിട്ടുള്ള കൃഷിയിൽ രവീന്ദ്രൻ ഇന്ന് ഒരു സ്റ്റാറാണ്. അഗ്നിശമന സേനയിൽ നിന്ന് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസറായ രവീന്ദ്രൻ 2005 കേട്ടോ സർവീസിൽ നിന്ന് വിരമിച്ചത്. തുടർന്ന് തനിക്ക് സ്വന്തമായിട്ടുള്ള 1.70 ഏക്കറിൽ കൃഷി നടത്താനിറങ്ങി. അധികം ആരും കൈവച്ചിട്ടില്ലാത്ത മുത്താറി കൃഷി, അതായത് റാഗി, അതാണ് അദ്ദേഹം പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയത്. അതിൽ പക്ഷേ നല്ല രീതിയിൽ വിജയം കണ്ടു. കഴിഞ്ഞ മഴക്കാലത്താണ് 25 സെന്റ് സ്ഥലത്ത് മുത്താറി കൃഷി നടത്തിയത്. കോട്ടയം മലബാർ കൃഷിഭവനിൽ നിന്ന് ലഭിച്ച 2 കിലോ വിത്ത് ഉപയോഗിച്ചാണ് കൃഷി ഇറക്കിയത്. കൃഷി ഓഫീസറും മറ്റുദ്യോഗസ്ഥരും ഒക്കെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശവും നൽകി. ജൂൺ 2 വിത്ത് വിതച്ച് കൃഷി ആരംഭിച്ചത്. 3 ആഴ്ച കഴിഞ്ഞ് തൈകൾ മുൻകൂട്ടി തയ്യാറാക്കിയ തടങ്ങളിൽ പറിച്ചു നട്ടു. ഡോളാമിറ്റ്, ചാണകപ്പൊടി, മണ്ണിര കമ്പോസ്റ്റ് എന്നിവ മാത്രം ഉപയോഗിച്ച് ജൈവ രീതിയിൽ കൃഷി പരിചരണം നടന്നു. ഗുണമേന്മയുള്ള ജൈവവളം ലഭിക്കാൻ വേണ്ടി മണ്ണിര കമ്പോസ്റ്റ് ടാങ്ക് നിർമ്മിച്ച് ആവശ്യത്തിനുള്ള വളവും ഇവിടെ നിന്ന് ഇദ്ദേഹം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. രോഗകീടബാധകളൊന്നും മുത്താറി കൃഷിയെ ബാധിച്ചില്ലെന്ന് ഈ കർഷകൻ പറയുന്നുണ്ട്. ഒക്ടോബർ നവംബർ മാസങ്ങളിലെ മഴ അല്പം ബാധിച്ചെങ്കിലും പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ കൃഷി വിജയമായിരുന്നു എന്നും കർഷകൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഇടയകലമുള്ള തെങ്ങിൻ തോപ്പുകളിലും തരിശുപറമ്പിലും ഏറെ പരിചരണമുറകളില്ലാതെ തന്നെ മഴയെ ആശ്രയിച്ച് മുത്താറി കൃഷി വളരെ വിജയകരമായിട്ട് തന്നെ നടത്താൻ സാധിക്കുമെന്നാണ് ഈ കർഷകൻ പറയുന്നത്. ജലസേചന വകുപ്പിൽ നിന്ന് ടൈപ്പിസ്റ്റായിട്ട് വിരമിച്ച ഭാര്യ ഈ പത്മിനിയാണ് കൃഷിയിലെ രവീന്ദ്രനെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുന്നത്. മുത്താറി കൃഷിക്ക് പുറമെ നല്ല ഇനം തെങ്ങുകളും കവുങ്ങുകളും നേന്ത്രൻ, റോബസ്റ്റ, ഞാലിപ്പൂൻ എന്നീ വാഴകളും വിവിധയിനം പച്ചക്കറികളും ഒക്കെ ഇദ്ദേഹത്തിന്റെ കൃഷിത്തടത്തിൽ സുലഭമായിട്ട് വളരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് അധികം ആരും കൈവച്ചിട്ടില്ലാത്ത ഈ റാഗി കൃഷിയിലേക്ക് അദ്ദേഹം തിരിഞ്ഞത് അതെന്തായാലും വിജയം കാണുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ അദ്ദേഹം കർഷകർക്ക് നൽകുന്ന ഒരു മെസ്സേജ്, വലിയ പരിചരണ മുറകളൊന്നും ഇല്ലാതെ മഴയെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ റാഗി കൃഷി നടത്താം എന്നുള്ളത് തന്നെയാണ്. ഇനി ചീര ഗ്രാമങ്ങളുണ്ട് കേട്ടോ. കേരളത്തില് ചീര നന്നായിട്ട് വളർത്തുന്ന കാണാൻ അതിമനോഹരമായിട്ടുള്ള ചീരപ്പാടങ്ങൾ കേൾക്കാം നമുക്ക്. അതിനെപ്പറ്റി സ്റ്റേ ട്യൂൺഡ്.

ஒன்னே ஒன்னு கண்ணே கண்ணு செல்லாக்குட்டி.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Super games,
2: super fun
1: and exciting prizes.
2: നിങ്ങളുടെ ഈവനിംഗ് ടീ ടൈം കളറാക്ക ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. സൂപ്പർ ഫൺ ഹബ് ഫോർ യുവർ സൂപ്പർ കൂൾ ഈവനിംഗ്.
3: ആശ്രയ പ്രീമിയർ ലീഗ്.
2: സ്റ്റേ ട്യൂൺഡ്.

വ്യത്യസ്തമായ ചീര ഗ്രാമങ്ങളെ പറ്റി നമുക്ക് കേൾക്കാം ആറ്റുവേലയിലൂടെ. ഓരോ സീസണിലും വിറ്റഴിക്കുന്നത് 1,000,000 രൂപയുടെ ചീര. നാം നാട്ടിൻപുറങ്ങളിൽ മിക്കയിടത്തും ചീരകൃഷി കാണുന്നുണ്ട്. എന്നാൽ നോക്കത്താ ദൂരത്തോളം പടർന്ന് പന്തലിച്ചു കിടക്കുന്ന ചീരത്തോട്ടങ്ങൾ, അത്തരത്തിൽ അനേകം തോട്ടങ്ങൾ നിറഞ്ഞ ഗ്രാമങ്ങൾ, ഇവ കാണണമെങ്കിൽ കാഞ്ഞങ്ങാടിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ എത്തിയാൽ മതി കേട്ടോ. ഓരോ സീസണിലും വിറ്റഴിക്കുന്നത് 1,000,000 രൂപയുടെ ചീരയാണ്. അങ്ങനെ കാഞ്ഞങ്ങാട് മാത്രമല്ല, കണ്ണൂർ ജില്ലയിലേക്കും മംഗളൂരിലേക്കും ഒക്കെ ഇവിടുന്ന് ചീരകൾ എത്തുന്നുണ്ടെന്നും പറഞ്ഞു കഴിഞ്ഞു. തുലാമഴയ്ക്ക് പിന്നാലെ വയലുകളിൽ ചീരകൃഷി തുടങ്ങും. വൃശ്ചികത്തണുപ്പിൽ തളിർത്ത് വളരും. 26 ദിവസം വരെയാണ് വളർച്ചാ കാലം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ 3 തവണയെങ്കിലും കൃഷി നടത്തും, വിളവെടുക്കുകയും ചെയ്യും. കുംഭച്ചൂട് കനക്കുന്നതോടെ ചീരകൃഷിക്കാർ പിന്മാറും. കുടുംബശ്രീ യൂണിറ്റുകളാണ് പലയിടത്തും കൃഷി ഇറക്കുന്നത്. കുടുംബശ്രീയിൽ ഉൾപ്പെടാത്ത ചിലർ ഒറ്റയ്ക്കും മറ്റു ചിലർ കൂട്ടായ്മയായിട്ടുമൊക്കെ രംഗത്തുണ്ട്. ഒരു കെട്ട് ചീരയ്ക്ക് 13 മുതൽ 15 രൂപ വരെയാണ് വില ലഭിക്കുന്നത് കേട്ടോ. വിപണിയിൽ അത് 20 രൂപയ്ക്ക് കിട്ടുന്നു. സീസണായാൽ ഈ നാട്ടിലെ അടുക്കളയിൽ ചീര വിഭവങ്ങൾ നിറയുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മറ്റൊരു കാര്യം, ഈ ചീര വിഭവങ്ങളൊക്കെ ശരീരത്തിനും വളരെ നല്ലതാണ്. കഴിഞ്ഞ വർഷം ചീരയിലയിൽ വെള്ളക്കുത്ത് വീണ് ഒരുപാട് കൃഷി നശിച്ചിരുന്നു. വലിയ നഷ്ടം ഇവർക്കുണ്ടായി. പക്ഷേ ഇക്കുറി അതിനുള്ള മുൻകരുതലുകളൊക്കെ എടുത്ത് വളരെ നല്ല രീതിയിൽ കൃഷി ഇറക്കുകയാണ്. വളർന്നു തുടങ്ങിയപ്പോൾ തന്നെ പ്രതിരോധം തീർത്ത് ജൈവ കീടനാശിനി പ്രയോഗിച്ചു. ഗോമൂത്രത്തിൽ ശർക്കര ചാലിച്ചുണ്ടാക്കിയ പ്രത്യേക കൂട്ടാണ് ചീരയിലെ കീടങ്ങളെ മാറ്റാനായിട്ട് ഇവർ പ്രയോഗിച്ചത്. പൂർണ്ണമായും ജൈവ വളമാണ് കേട്ടോ ചീരക്കിടുന്നത്. വയലുകളിൽ ചെറുതും വലുതുമായ ഒരുപാട് തോട്ടങ്ങളുണ്ട്. പാടശേഖരങ്ങൾ സ്വന്തമായുള്ളവരും അവ പാട്ടത്തിനെടുത്ത് കൃഷി നടത്തുന്നവരുമുണ്ട്. ഓരോ തോട്ടത്തിലും സമീപത്തായിട്ട് ഒരാളാഴത്തിൽ കുഴി എടുത്തിട്ടുണ്ടാകും. ആ കുഴിയിൽ നിന്നാണ് ആവശ്യമായിട്ടുള്ള വെള്ളം എടുക്കുന്നത്. പുലർച്ചെ 5 മണിക്കാണ് വെള്ളം നനയ്ക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷവും ചെറിയ തോതിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഒരു കൃഷിയാണ്. ചീര നാരുള്ള ഒരു ഭക്ഷ്യോൽപ്പന്നമാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ദഹനത്തിന് വളരെ ഉത്തമമാണ്. അത് കൂടാതെ ഇരുമ്പ്, പൊട്ടാസ്യം മുതലായ ധാതുക്കളും ഇതിലുണ്ട്. അപ്പൊ കൊളസ്ട്രോൾ കുറയ്ക്കാനും ചീര നല്ലൊരു ഔഷധമാണ് കേട്ടോ. ചീരയുടെ ചുവപ്പിന് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും സാധിക്കും. അപ്പോ കൃഷി

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

ഹായ് ഹലോ നമസ്കാരം, വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ആശ്രയ പ്രീമിയർ ലീഗ് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം APL-ഉമായിട്ട് ഇതായി ഒരു മനോഹരമായ വൈകുന്നേരം എത്തിച്ചേർന്നിരിക്കുന്നത് RJ അനൂഷയാണ് കേട്ടോ. അപ്പം എന്തായാലും നല്ലൊരു വൈകുന്നേരത്തിൽ നമ്മളിങ്ങനെ എത്തി നിൽക്കുകയാണ്. മഴക്കാറൊക്കെ വന്ന് മൂടിയ ഒരു വൈകുന്നേരം, ഈവനിങ് എന്ന് വേണമെങ്കിലും പറയാമല്ലേ. സാധാരണ നമുക്ക് നേരത്തെ ആ സിറ്റുവേഷനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര വെയിലൊക്കെ ആയിട്ട്, ഈ ഒരു സമയത്താണെങ്കിൽ പോലും നല്ല കടുത്ത വെയിൽ വരുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തായാലും അന്തരീക്ഷത്തിൽ വലിയ ചേഞ്ചൊക്കെ വന്നിരിക്കുകയാണ്, ചെറിയ തണുപ്പൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് മഴ പെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കുക. അപ്പോൾ എന്തായാലും നല്ലൊരു വൈകുന്നേരം വിഷ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഐശ്വര്യമായിട്ട് നമ്മുടെ ആശ്രയ പ്രീമിയർ ലീഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി അങ്ങോട്ട് 2 മണിക്കൂർ നേരത്തേക്ക് അടിച്ചു പൊളിച്ച് ഗെയിം കളിക്കാനുള്ള സമയമാണ്. അപ്പോൾ വെറുതെ വീട്ടിലൊക്കെ ഇരിക്കുകയാണ് എങ്കിൽ ഗെയിമിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ബോറടിയൊക്കെ മാറി കിട്ടുന്നതായിരിക്കും. അത് മാത്രമല്ല, കൊട്ടാരക്കര ചിലങ്ക ജ്വല്ലേഴ്സ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് കൂടിയാണ് നിങ്ങളിങ്ങനെ കാത്ത് കാത്ത് വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ എടുത്തു പറയുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഫ്രൈഡേയ്സിലുമാണ് നമ്മൾ ലക്കി ഡ്രോയിലൂടെ ആ ഒരു വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ഈ വീക്കിലെ നിങ്ങളായി മാറേണ്ടതാണ്. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീക്ക് കംപ്ലീറ്റ് ആയിട്ടും ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഗെയിം എന്താണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് വഴിയെ പറഞ്ഞുതരാം. കീപ് ഓൺ ലിസ്ണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. കിടലൻ ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയം മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 to 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വെൽക്കം ബാക്ക് ടു ആസ്പ്രേയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞതാ 14 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഗെയിം എന്താണെന്ന് അറിയാനായിട്ട് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും. ഗെയിം കളിക്കാനൊരു ഇൻട്രസ്റ്റോട് കൂടിയിട്ടും പിന്നെ ആ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണം എന്നുള്ള വാശിയോട് കൂടിയിട്ടൊക്കെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാകും. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാനായിട്ട് പോകുന്ന ഗെയിം എന്ന് പറയുന്നത് കുറച്ച് അറിവ് സമ്പാദിക്കൽ തന്നെയാണ്. പക്ഷേ എന്തിനെക്കുറിച്ചുള്ള അറിവാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, കുറച്ചധികം രോഗങ്ങളും അതിൻ്റെ നിക് നെയിംസും നമ്മൾ ഇന്നത്തെ ഈ ഒരു ഗെയിമിലൂടെ പരിചയപ്പെടാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് അത്യാവശ്യം ധാരണയുള്ളവർക്ക് എന്തായാലും നമ്മുടെ ഗിഫ്റ്റ് വാങ്ങിക്കാനുള്ള ഒരു ചാൻസ് ആണ്. ഇനി അറിവില്ലാത്തവർക്കാണെങ്കിൽ പുതിയൊരു അറിവ് നേടാനുള്ള ഒരു ചാൻസും കൂടിയിട്ടാണ് ഈ ഒരു വഴി നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യത്തെ ആ ഒരു നിക് നെയിം എന്ന് പറയുന്നത് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആ ഒരു അസുഖം, ആ ഒരു ഡിസീസ് എന്താണ് എന്ന് വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ദ കിങ് ഓഫ് ഡിസീസ് എന്നറിയപ്പെടുന്ന ആ ഒരു അസുഖം ഏതാണ് എന്ന് വേഗം തന്നെ കണ്ടുപിടിച്ച് ആൻസർ അറിയിക്കാം. ആക്ച്വലി ഈ ഒരു രോഗമെന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ ചരിത്രത്തിലുടനീളം നമ്മൾ മനുഷ്യരെയും ഭയപ്പെടുത്തിയിട്ടുള്ള ഒരു രോഗമാണ് കേട്ടോ. ഇന്നും നമുക്കിടയിൽ ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്ന, കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു അസുഖം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രോഗത്തെ രോഗങ്ങളുടെ രാജാവ് എന്ന് വിളിക്കുന്നത് തന്നെ. അപ്പോൾ ആ രോഗം വേഗം ഏതാണ് എന്ന് മനസ്സിലാക്കി കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090. 0474-291-9090 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് നിങ്ങളുടെ ആൻസറൊക്കെ അറിയിക്കേണ്ടത്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-6649-90 എന്ന നമ്പറിലേക്ക്.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര. മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746565440.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് എന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ആൻസർ അറിയിക്കാനായിട്ട് ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കണം. അപ്പോൾ ഇതുപോലെ ഡ്രോപ്പ് ആവുന്ന സിറ്റുവേഷനിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും ആൻസറൊക്കെ അറിയിക്കുക. അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം കോളിൽ വിളിക്കുക കേട്ടോ. കാരണം വിളിച്ചിട്ട് ചിലപ്പോൾ കോൺഫിഡൻസ് കുറയുന്ന സിറ്റുവേഷനിൽ ഇട്ടിട്ട് പോകുന്നതിനേക്കാളും നല്ലത് അത്ര കോൺഫിഡൻസ് ഉണ്ട് എങ്കിൽ മെസ്സേജായിട്ട് അയച്ചാലും മതിയാകും. അപ്പോൾ മെസ്സേജ് അയക്കുന്ന നമ്പർ 9526490900 എന്ന നമ്പറിലേക്കാണ്. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് വായിക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മേരിക്കുട്ടിയാണ്. ക്ഷയരോഗം എന്ന് പറഞ്ഞിട്ടാണ് മേരിക്കുട്ടി ചേച്ചി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അർച്ചന, നന്ദന എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറീസ് ക്ഷയരോഗം TB എന്നാണ്. മണികണ്ഠൻ ചേട്ടൻ, സാജൻ മാത്യു എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ക്ഷയരോഗം. ദേവു ചേട്ടൻ, മീനാക്ഷി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും ക്ഷയരോഗം എന്ന് തന്നെയാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് അമ്പലപ്പുറത്ത് നിന്നും സലോഷ ആണ്. ഫീവർ എന്ന് പറഞ്ഞിട്ടാണ് സലോഷ മെസ്സേജ് അയച്ചിരിക്കുന്നത്. വായിച്ചതിന് ശേഷം അത് ഡിലീറ്റും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഒരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ഹാരിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹാരി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ TB എന്ന് തന്നെയാണ്. അപ്പം രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആ ഒരു രോഗം ഏതാണ് എന്ന ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ക്ഷയരോഗമാണ്, TB ആണ് കേട്ടോ. മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്ന രോഗബാധ എന്ന ബാക്ടീരിയയാണ് ആക്ച്വലി ഈ ഒരു അസുഖം ഉണ്ടാക്കുന്നത്. ആൻഡ് ഓൾസോ ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ, അതായത് പഴയ നമ്മുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ, ചരിത്രങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ആക്ച്വലി ഈ ഒരു രോഗം തുടക്കത്തിൽ തന്നെ ക്ഷയരോഗം ലോകത്തെ വലിയൊരു കൊലയാളിയായിരുന്നു. അതായത് 20-ാം നൂറ്റാണ്ടിൻ്റെയും 19-ാം നൂറ്റാണ്ടിൻ്റെയും തുടക്കത്തിലായിരുന്നു ഈ ഒരു ക്ഷയരോഗം വലിയ രീതിയിലുള്ള ഒരു കൊലയാളിയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അത്ര രീതിയിലുള്ള ഒരു ഡെത്ത് റേറ്റ് വന്നിട്ടില്ല എങ്കിൽ പോലും ഇപ്പോഴും ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാലും മരണത്തിലേക്ക് നയിക്കാവുന്ന സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് മരണങ്ങളുടെ രാജാവ് എന്ന് ഈ ഒരു അസുഖത്തെ വിളിക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ബ്രേക്ക് ബോൺ ഫീവർ, നമ്മുടെ അസ്ഥിയെ പോലും ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഫീവർ ആണെന്നാണ് പറയുന്നത് കേട്ടോ. ആക്ച്വലി ഇതൊരു നിക്നെയിമാണ്. അപ്പോൾ ഈ ഒരു നിക്നെയിമിൽ അറിയപ്പെടുന്ന ആ ഒരു രോഗം ഏതാണ് എന്ന് വേഗം കണ്ടുപിടിച്ച് നിങ്ങളെ ആൻസർ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ബ്രേക്ക് ബോൺ ഫീവർ വേഗം ഇങ്ങനെ ആൻസർ പോരട്ടെ. വിളിക്കേണ്ട നമ്പർ ഇതാണ് 0474-291-9090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490900 എന്ന നമ്പറിലേക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9985873115.
1: കിടലൻ ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്.
0: ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന അസുഖം, എന്ന നിക്നെയിമിൽ അറിയപ്പെടുന്ന അസുഖം ഏതാണ് എന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മളിതാ APL രണ്ടാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ അസുഖം ഏതാണ് എന്ന് കണ്ടുപിടിച്ച ആൻസർ അറിയിക്കാനായിട്ട് ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ,
2: ഹലോ,
1: നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇതാരാ സംസാരിക്കുന്നേ? ലാവണ്യ കുട്ടി. എവിടുന്നാ വിളിക്കുന്നേ? പുത്തൂരിൽ നിന്ന്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്നിട്ട് എങ്ങനെയാ, ചായ കുടിച്ചിട്ടിരിക്കുവാണോ? ചായ കുടിക്കാന്ന് വിചാരിച്ചല്ലേ, എന്നാലേ ഒരു സമാധാനമൊക്കെ കിട്ടത്തുള്ളു അല്ലേ. എങ്ങനെയുണ്ട് വെക്കേഷൻ ഒക്കെ? എങ്ങനെയുണ്ട്, നന്നായിട്ട് പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. കാലാവസ്ഥ ഒക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ അവിടെ? മഴയാണോ? മഴയാണ്, നല്ല മഴയാണ്. മഴ പെയ്യുന്നത് ഇഷ്ടമാണോ അതോ വെയിലാണോ ഇഷ്ടം? മഴയത്ത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ. ഓക്കെ, അപ്പം മഴയത്ത് കളിക്കാൻ ഇഷ്ടമുള്ള കുട്ടി ആൻസറിങ് പോരട്ടെ. ബ്രേക്ക് ബോൺ ഫീവർ എന്ന് അറിയപ്പെടുന്ന അസുഖം ഏതാ? ഡെങ്കിപ്പനിയാണോ? ആരാ ആൻസർ പറഞ്ഞു തന്നെ? സ്വന്തമായിട്ട് കണ്ടുപിടിച്ച അറിവിന്റെ നിറഗുണമാണല്ലേ ലാവണ്യ. ഓക്കെ ലാവണ്യ, അപ്പൊ പറഞ്ഞിരിക്കുന്ന പറഞ്ഞോ. ട്യൂഷൻ ക്ലാസ്സിൽ അത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കേ, അപ്പൊ പറഞ്ഞിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഹാപ്പി ആയോ? ഹാപ്പി ആയോ? ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ ലാവണ്യ പുത്തൂര് എന്ന് വിളിച്ചിട്ട് ആ കറക്റ്റ് ആൻസർ അറിയിച്ചിരിക്കുകയാണ്. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് ഡെങ്കിപ്പനിയാണ്. ഡെങ്കി ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് വാട്സപ്പിൽ കൂടി വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മേരിക്കുട്ടി ചേച്ചിയാണ്. ഡെങ്കിപ്പനി എന്നാണ് ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ. അർച്ചന, നന്ദന, സാജൻ മാത്യു, മീനാക്ഷി, ദേബുചേട്ടൻ, ഷെമി, വിഷ്ണു, ഏഞ്ചൽ, സിമി വർഗീസ്, മണികണ്ഠൻ ചേട്ടൻ, സലോഷ് ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്ന ആളുടെ പേര് വെച്ചിട്ടില്ല. ഡെങ്കിപ്പനി എന്ന് എന്തായാലും ആൻസർ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, ലക്ഷ്മിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഡെങ്കിപ്പനി എന്നാണ് ലക്ഷ്മിയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ. അപ്പോൾ ഡെങ്കിപ്പനിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ആക്ച്വലി നമ്മുടെ നാട്ടിലെ മഴക്കാലത്തോടനുബന്ധിച്ച് സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു വൈറസ് പനിയാണ്, വൈറൽ ഫീവറാണ് ഡെങ്കിപ്പനി എന്ന് പറയുന്നത്. ഈഡിസ് ഈജിപ്തി എന്ന വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ആക്ച്വലി ഈ ഒരു രോഗം പടർത്തുന്നത് തന്നെ. ഡെങ്കിപ്പനി ആക്ച്വലി മലയാളത്തിൽ അസ്ഥിഭംഗ പനി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ബ്രേക്ക് ബോൺ ഫീവർ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഇതിനുള്ള പ്രധാന കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അസഹനീയമായിട്ടുള്ള വേദനയായിരിക്കും കേട്ടോ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ. അതും പേശികളിലും ജോയിൻസിലൊക്കെ ആയിരിക്കും നല്ല രീതിയിലുള്ള പെയിൻ അനുഭവപ്പെടുക. അപ്പോൾ രോഗിക്ക് തൻ്റെ എല്ലുകൾ ഒടിയുന്നത് പോലെയോ അല്ലെങ്കിൽ തകരുന്നത് പോലെയുള്ള തീവ്രമായിട്ടുള്ള ഒരു പെയിൻ ആയിരിക്കും അനുഭവപ്പെടുക. അതുകൊണ്ട് തന്നെയാണ് ബ്രേക്ക് ബോൺ ഫീവർ എന്ന് ഈ ഒരു ഡെങ്കിപ്പനി അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിതാ അടുത്ത നിക് നെയിമിലേക്ക് കടക്കുകയാണ്. അമേരിക്കൻ പ്ലേഗ് എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ്? അമേരിക്കൻ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? അപ്പോൾ വേഗം തന്നെ ആ ഒരു രോഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9522-64-9090 എന്ന നമ്പറിലേക്ക്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു.
5: കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആ ശ്രേയ പ്രീമിയർ ലീഗാണ് വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പോൾ ഒരു മണിക്കൂർ ദാ കടന്നിരിക്കുകയാണ് നമ്മൾ ആ ശ്രേയ പ്രീമിയർ ലീഗിലൂടെ ഗെയിമൊക്കെ കളിച്ച്. ഇനി 6 മണിവരെയാണ് സമയമുള്ളത്. അപ്പോൾ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കാരണം കൊട്ടാരക്കര ചിലങ്ക ജുവലേഴ്സ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് നിങ്ങളെ ഇങ്ങനെ കാത്തുകാത്ത് ഇവിടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ ദാ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും രോഗങ്ങളെ പറ്റിയിട്ടും അതിൻ്റെ നിക്നെയിംസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജി കെ ക്വസ്റ്റ്യൻ ആൻസർ ഗെയിമാണ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം ഇതായിരുന്നു, അമേരിക്കൻ പ്ലേഗ് എന്നറിയപ്പെടുന്ന അസുഖം ഏതാണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പോൾ അതിന് ആൻസർ അറിയിക്കാനായിട്ട് ഇതാ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇതാരാ സംസാരിക്കുന്നേ?
1: ലക്ഷ്മി.
0: ലക്ഷ്മി, എവിടുന്നാ വിളിക്കുന്നേ?
1: ചിറ്റുമല.
0: ചിറ്റുമല, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: അച്ഛൻ, അമ്മ, ചേച്ചി, അനിയത്തി.
0: ഓക്കെ. ലക്ഷ്മി എന്താ ചെയ്യണേ, പഠിക്കാണോ? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? നയൻത്തിലല്ലേ. ഓക്കെ. വെക്കേഷൻ ഒക്കെ എങ്ങനെ പോകുന്നു? അടിച്ചു പൊളിച്ച് അങ്ങ് പോവാണല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. അമേരിക്കൻ പ്ലേഗ് എന്ന് അറിയപ്പെടുന്ന അസുഖം ഏതാണ് അറിയോ? ഏതാണ്? യെല്ലോ ഫീവർ ആണോ? ഉറപ്പാണോ? ആരാ ഹെൽപ്പ് ചെയ്തേ ആൻസർ പറയാനായിട്ട്? ആര് ഹെൽപ്പ് ചെയ്തില്ല? ഗൂഗിൾ ആണോ ഹെൽപ്പ് ചെയ്തേ? ഓക്കെ. അപ്പോ എന്തായാലും ലക്ഷ്മി പറഞ്ഞിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഹാപ്പി ആയോ? ഹാപ്പി ആയി. ഓക്കെ. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. വെൽക്കം. അപ്പൊ എന്തായാലും ലക്ഷ്മി വിളിച്ചിട്ട് ആ കറക്റ്റ് ആൻസർ അറിയിച്ചിരിക്കുകയാണ്. യെല്ലോ ഫീവർ ആണ് അമേരിക്കൻ പ്ലേഗ് എന്നറിയപ്പെടുന്നത്. ആക്ച്വലി ഈ ഒരു രോഗം പടർന്നു പിടിക്കുന്ന ആ ഒരു സമയത്ത് പാശ്ചാത്യ നാടുകളിലായിരുന്നു മെയിനായിട്ടും ഈ ഒരു രോഗം വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ ഫീവർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു മഞ്ഞപ്പനി പടർന്നു പിടിക്കുന്ന സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ കപ്പലിൽ രോഗികളുണ്ട് എന്ന് സൂചിപ്പിക്കാനായിട്ട് മഞ്ഞ നിറത്തിലുള്ള പതാക, യെല്ലോ ഫ്ലാഗ് ഒക്കെ ഉയർത്താറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ നമുക്ക് വാട്സപ്പിലും അയച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് അയച്ചിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ, ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സലോഷ് ആണ്. യെല്ലോ ഫീവർ എന്ന് പറഞ്ഞിട്ടാണ് സലോഷ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് നന്ദന മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു യെല്ലോ ഫീവർ. മീനാക്ഷി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു യെല്ലോ ഫീവർ. ആൻഡ് അർച്ചന മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു യെല്ലോ ഫീവർ. ലക്ഷ്മി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് യെല്ലോ ഫീവർ എന്നാണ്. സുശീല ശേഷി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ചാഗാസ് രോഗമെന്നാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് സാജൻ മാത്യു ആണ്. മഞ്ഞപ്പനി എന്നാണ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ. ഹാരി ജോൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു യെല്ലോ ഫീവർ. ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഡാനിമോൾ ആണ്. യെല്ലോ ഫീവർ എന്ന് തന്നെയാണ് ഡാനിമോൾ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മൾ അടുത്ത അപരനാമം, അടുത്ത നിക്നെയിമിലേക്ക് കടക്കുകയാണ്. മദ്രാസ് ഐ എന്നറിയപ്പെടുന്ന അസുഖം ഏതാണ്? മദ്രാസ് ഐ എന്നറിയപ്പെടുന്ന ആ ഒരു അസുഖം ഏതാണ്? വേഗം തന്നെ കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291900 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര. ഓഫറുകളുമായി ഡിവോഴ്സ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയം മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിവോഴ്സ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
1: ഡിവോഴ്സ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞതാ 21 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം ഇതായിരുന്നു, മദ്രാസ് ഐ എന്നറിയപ്പെടുന്ന ഈ ഒരു നിക് നെയിമിൽ അറിയപ്പെടുന്ന അസുഖം ഏതാണ് എന്നതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഇന്നലെ വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആരൊക്കെയാണ് കറക്റ്റ് ആൻസർ അയച്ചിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ, ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മീനാക്ഷിയാണ്, ചെങ്കണ്ണ് എന്ന് പറഞ്ഞിട്ടാണ് മീനാക്ഷി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ. മേരി കുട്ടിച്ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ചെങ്കണ്ണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മദ്രാസ് ഐ ഈസ് ദ നിക് നെയിം ഓഫ് കൺജങ്ക്റ്റിവിറ്റീസ്, ദിസ് ഈസ് ഹരി ഫ്രം കൈതക്കോടെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, സാജൻ മാത്യു മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ചെങ്കണ്ണെന്നാണ്. സുശീല ചേച്ചി, പ്രസാദ് ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ പിങ്ക് ഐ എന്നാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സലോഷ് ആണ്, കൺജങ്ക്റ്റിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടാണ് സലോഷ് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ. ഹാരി ജോൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ചെങ്കണ്ണ് എന്നാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഡാനിമോളാണ്, പിങ്ക് ഐ എന്ന് തന്നെയാണ് ഡാനിമോൾ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ. അപ്പം കറക്റ്റ് ആൻസർ വരുന്നത് മദ്രാസ് ഐ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഒരു അസുഖം ഏതാണ് എന്ന ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് കൺജങ്ക്റ്റിവിറ്റീസ് എന്നറിയപ്പെടുന്ന ചെങ്കണ്ണാണ് കേട്ടോ. പിങ്ക് ഐ എന്നും ഈ ഒരു അസുഖം അറിയപ്പെടാറുണ്ട്. അതായത് നമ്മുടെ കണ്ണിൻ്റെ വെളുത്ത ഭാഗത്തെ പൊതിഞ്ഞിരിക്കുന്ന ആ ഒരു നേർത്ത പാളിയായ കൺജങ്ക്റ്റൈവയിൽ ഉണ്ടാകുന്ന അണുബാധയാണ്. അപ്പോൾ ആക്ച്വലി ഇത് എന്തുകൊണ്ടാണ് മദ്രാസ് ഐ എന്ന് വിളിക്കുന്നതിന് പിന്നിലൊരു ചരിത്രമുണ്ട്. 1918 ചെന്നൈയിൽ, അതായത് പഴയ മദ്രാസിൽ പ്രശസ്തമായ ഒരു റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്താൾമോളജി, അവിടെ വെച്ചിട്ടാണ് ഈ ഒരു വൈറസിനെ തന്നെ ആദ്യമായിട്ട് തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മദ്രാസ് ഐ എന്നുള്ള ഒരു പേര് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിതാ അടുത്ത നിക് നെയിമിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന അസുഖം ഏതാണ്? നാവികരുടെ പ്ലേഗ് എന്ന് പൊതുവായിട്ട് അറിയപ്പെടുന്ന ആ ഒരു ഡിസീസ് ഏതാണെന്ന് വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909 എന്ന നമ്പറിലേക്ക്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം, മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526496490 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th+2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം +1 വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
4: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: കിടലൻ ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയം മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിവോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
3: ഡിവോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു.
2: കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.
4: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന ഡിസീസ്, രോഗം ഏതാണ് എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരുന്നു നമ്മൾ ആശ്രയ പ്രീമിയർ ലീഗിൽ നിന്നും ചെറിയൊരു ബ്രേക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സ്റ്റുഡിയോ കോക്കിൽ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 37 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന ആ ഒരു രോഗം ഏതാണ് എന്ന് അറിയിച്ചുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ്, സ്കർവി എന്ന് പറഞ്ഞിട്ടാണ് അർച്ചന മെസ്സേജ് അയച്ചിരിക്കുന്നത്. മേരിക്കുട്ടി ചേച്ചി, സാജൻ മാത്യു, പ്രസാദ് ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ സ്കർവി എന്ന് തന്നെയാണ്. ഫർസാന മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു സ്കർവി. ലക്ഷ്മി, സുശീല ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ സ്കർവി എന്നാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സലോഷ് ആണ്. സലോഷും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ സ്കർവി എന്നാണ്. മീനാക്ഷി ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹരി ആൻഡ് ഫൈനലി മഞ്ജു ചേച്ചി. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ സ്കർവി എന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന ആ ഒരു രോഗം ഏതാണ് എന്ന ചോദ്യത്തിന് കറക്റ്റ് ആൻസർ വരുന്നത് സ്കർവി ആണ്. ആക്ച്വലി പണ്ട് കാലത്ത് ലോകം ചുറ്റാനിറങ്ങിയിട്ടുണ്ടായിരുന്ന നാവികരെയൊക്കെ വിറപ്പിച്ച ഒരു രോഗമാണ് എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. കാരണം 15-ാം നൂറ്റാണ്ടിലും അതുപോലെ തന്നെ 18-ാം നൂറ്റാണ്ടിനും ഇടയിലായിട്ട് ഈ ദീർഘദൂര കടൽ യാത്ര നടത്തുന്ന കപ്പലുകളിലെ നാവികരെയാണ് ആക്ച്വലി ഈ ഒരു രോഗം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നാവികരുടെ പ്ലേഗ് എന്ന് അറിയപ്പെടുന്നത് തന്നെ. അപ്പം എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിതാ അടുത്ത ആ ഒരു നിക് നെയിം ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. എലിഫൻറ്റിയാസിസ് എന്നറിയപ്പെടുന്ന അസുഖം ഏതാണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. എലിഫൻറ്റിയാസിസ് എന്നറിയപ്പെടുന്ന നിക് നെയിമിൽ അറിയപ്പെടുന്ന ആ ഒരു രോഗം ഏതാണ് എന്ന് വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ് 0474291909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526499090 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.
2: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാന്നേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആൻഡ് ഉമ്മന്നൂർ.
1: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: പാഠ്യ വിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു.
1: കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440.
3: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
4: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: Once again, welcome back to Asprey Premier League with me, RJ അനുഷ. അപ്പോൾ എലിഫന്റിയാസീസ് എന്നറിയപ്പെടുന്ന ഈ ഒരു നിക്നെയിമിൽ അറിയപ്പെടുന്ന അസുഖം ഏതാണ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരുന്നു നമ്മൾ ബ്രേക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു ചോദ്യത്തിന് ആൻസർ അറിയിച്ചുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മേരിക്കുട്ടി ചേച്ചിയാണ്. മന്ദ എന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. സലോഷ് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് മന്ദ എന്ന് തന്നെയാണ്. സഹദേവൻ ചേട്ടൻ ഫ്രം മാവിളയിൽ നിന്ന് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മന്ദ രോഗം. ആൻഡ് അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് പുഷ്പയാണ്. എലിപ്പനി എന്ന് പറഞ്ഞിട്ടാണ് പുഷ്പ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് മഞ്ജു ചേച്ചിയാണ്. പ്ലേഗ് എന്ന് പറഞ്ഞിട്ടാണ് മഞ്ജു ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് സുശീല ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ലിംഫാറ്റിക് ഫിലാരിയാസിസ് എന്ന് പറഞ്ഞിട്ടാണ്. സാജൻ മാത്യു മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് മന്ദ എന്ന് തന്നെയാണ്. പ്രസാദ് ചേട്ടൻ, മീനാക്ഷി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ലിംഫാറ്റിക് ഫിലാരിയാസിസ് എന്ന് തന്നെയാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹാരി ജോൺ ആണ്. ഹാരിയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ മന്ദ രോഗം എന്ന് തന്നെയാണ്. അപ്പം എലിഫന്റിയാസീസ് എന്നറിയപ്പെടുന്ന ആ ഒരു നിക്നെയിമിൽ അറിയപ്പെടുന്ന രോഗം ഏതാണ് എന്ന ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് മന്ദ രോഗമാണ് കേട്ടോ. ആക്ച്വലി കാലുകൾ വീർത്തിട്ട് ആനയുടെ കാല് പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ എലിഫന്റിയാസീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 കഴിഞ്ഞ് 52 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് ആശ്രയ പ്രീമിയർ ലീഗ് വൈൻഡ് അപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനായിട്ട് ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ അസുഖങ്ങളെ പറ്റിയിട്ടുമുള്ള, ഏകദേശം അസുഖങ്ങളെ പറ്റിയിട്ടുള്ള നിക്നെയിംസ് ഒക്കെ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, എന്തായാലും നമ്മൾ ഈ ഒരു ഗെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നാളെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കാരണം കൊട്ടാരക്കര ചിലങ്ക ജുവലേഴ്സ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് കൂടിയാണ് നിങ്ങളിവിടെ കാത്തുകാത്ത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാനും പതിയെ ടാറ്റ ബൈ ബൈ പറയുകയാണ്. അപ്പോൾ ആരെവിടെയും പോകരുത്. ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. അതിന് മുൻപായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം പറയുകയാണ്. നമ്മുടെ ചന്തമുക്ക് മുതൽ പുലമൺ ജംഗ്ഷൻ വരെ നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെ പോകുന്ന ആളുകളൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ പോലീസ് ഏമാനന്മാർ പറയുന്ന കുറച്ചധികം കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് യാത്ര ചെയ്യുക, ട്രാവൽ ചെയ്യുക എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ പതിയെ സ്കൂട്ടാവുകയാണ്. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ RJ അനുഷ സൈനിങ് ഓഫ്.

പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? മറുനാട്ടിലെ തിരിച്ചറിയൽ രേഖകൾ ഇല്ലാതെ കുടുങ്ങി പോകുന്നത് പേടിപ്പെടുത്തുന്ന ഒരു ഇൻസിഡന്റ് ആണല്ലേ. എന്നാൽ പരിഭ്രമിക്കാതെ കൃത്യമായിട്ടുള്ള നടപടികൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നം വേഗത്തിൽ പരിഹരിക്കാനായിട്ട് സാധിക്കും. സോ വിദേശ യാത്രയിലെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ടേക്ക് എ ബ്രേക്കിൽ കൂടെയുള്ളത് ആർജി അനാമികയാണ് കേട്ടോ. പാസ്പോർട്ട് നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിയുന്ന ഏറ്റവും അടുത്ത നിമിഷം ആ ഒരു മൊമെന്റ് തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനെ സമീപിച്ച് പരാതി നൽകി നിങ്ങൾ റിപ്പോർട്ട് വാങ്ങുക. പാസ്പോർട്ട് പുനഃസ്ഥാപിക്കാനായിട്ടും ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനായിട്ടും ഈ റിപ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒന്നാണ് കേട്ടോ. അതുപോലെ പോലീസ് റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ ആ രാജ്യത്തെ ഇന്ത്യൻ എംബസിയുമായിട്ടോ കോൺസുലേറ്റുമായിട്ടോ ബന്ധപ്പെടുക. വിദേശത്തുള്ള ഓരോ ഇന്ത്യൻ പൗരന്റെയും സുരക്ഷ എംബസിയുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ എംബസി പരാതി കാര്യമായിട്ട് പരിഗണിക്കുകയും നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ഇതിനായിട്ട് പാസ്പോർട്ടിന്റെ കോപ്പി, വിസ ഡീറ്റെയിൽസ്, പാസ്പോർട്ട് സൈസ്, ഫോട്ടോകൾ, പോലീസ് റിപ്പോർട്ട് തുടങ്ങിയ ഡോക്യുമെന്റ്സ് എംബസിയിൽ സബ്മിറ്റ് ചെയ്യണം. യാത്രയ്ക്ക് മുൻപേ പാസ്പോർട്ടിന്റെ ഫോട്ടോ ഡിജിറ്റൽ ആയിട്ട് സേവ് ചെയ്യുന്നത് ഇത്തരം സിറ്റുവേഷൻസിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. പാസ്പോർട്ട് സേവനങ്ങൾ ഡിജിറ്റലൈസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി സുഗമമാക്കും എന്ന് തീർച്ചയാണ്. അതുപോലെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ ചെയ്യേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള നടപടികൾ ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെ നാട്ടിൽ തിരിച്ചെത്താം എന്നുള്ളതാണ്. തിരികെ നാട്ടിലെത്താനായിട്ട് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് എടുക്കുക എന്നുള്ളതാണ്. വിദേശത്ത് വെച്ച് പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ടിനായിട്ട് അപ്ലൈ ചെയ്യാം. എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് ലഭിക്കാനായിട്ട് ഏകദേശം ഒരാഴ്ചയോ അതിലധികമോ സമയം എടുത്തേക്കാവുന്ന ഒന്നാണ് കേട്ടോ. രണ്ടാമത്തെ ഓപ്ഷൻ ആണ് എമർജൻസി സർട്ടിഫിക്കറ്റ്. വിദേശത്ത് വെച്ച് പാസ്പോർട്ട് നഷ്ടപ്പെടുകയും എന്നാൽ പെട്ടെന്ന് തന്നെ നാട്ടിൽ തിരിച്ചെത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് ലഭിക്കാനായിട്ട് ഒരാഴ്ച എടുക്കുകയും ചെയ്യും. ഇത്തരം ഒരു സിറ്റുവേഷനിൽ എംബസിയിൽ നിന്നും എമർജൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നേടാവുന്നതാണ് കേട്ടോ. എമർജൻസി സർട്ടിഫിക്കറ്റ് ഇന്ത്യയിലേക്ക് മടങ്ങാൻ മാത്രമുള്ള ഒരു താൽക്കാലിക ഡോക്യുമെന്റ് ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം പാസ്പോർട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആണ്. എന്നാൽ ഇത് നഷ്ടപ്പെടാനായിട്ടുള്ള സിറ്റുവേഷൻസ് ഭാവിയിൽ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ യാത്രയ്ക്ക് മുൻപ് ചില മുൻകരുതലുകൾ, പ്രിക്കോഷൻസ് എടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ. വളരെ പ്രധാനമായിട്ട് നമ്മുടെ പാസ്പോർട്ട് ശ്രദ്ധയോടെ സൂക്ഷിക്കുക എന്ന് തന്നെയാണ്. പാസ്പോർട്ടിന്റെ ഒരു കോപ്പി എല്ലാ യാത്രയിലും നമ്മുടെ കയ്യിൽ കരുതുക. പാസ്പോർട്ടിന്റെയും വിസയുടെയും ഫോട്ടോ കോപ്പികൾ ഡിജിറ്റലായിട്ട് സേവ് ചെയ്ത് സൂക്ഷിക്കേണ്ട ഒന്നുകൂടിയാണ്. അതുപോലെ ഇമെയിലോ ക്ലൗഡിലോ സേവ് ചെയ്യുന്നത് ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. മറ്റൊരു കാര്യം, യാത്രയ്ക്ക് മുൻപ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മദാദ്, അതായത് MADAD പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഇത്തരം എമർജൻസി സിറ്റുവേഷൻസിൽ എംബസിയുമായിട്ട് വേഗത്തിൽ കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഒരു ട്രാവൽ ഇൻഷുറൻസ് കൂടി ഉറപ്പുവരുത്തിയിട്ടുണ്ടെങ്കിൽ പാസ്പോർട്ട് നഷ്ടപ്പെട്ടത് വഴി ഉണ്ടാകുന്ന അധിക ചിലവുകൾ, അതായത് പുതിയ പാസ്പോർട്ട് ഫീസ്, താമസ ചെലവുകൾ തുടങ്ങിയവ ക്ലെയിം ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോ വിദേശ യാത്രക്കിടെ നിങ്ങളുടെ പാസ്പോർട്ട് ഇൻ കേസ് നഷ്ടപ്പെടുകയാണെങ്കിൽ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മയിൽ വെക്കാം കേട്ടോ. ടേക്ക് എ ബ്രേക്കിലൂടെ വിശേഷങ്ങൾ ഇനിയും പറയാനായിട്ടുണ്ട്. ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്, സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ്എം 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ആകാശ കാഴ്ചകൾ മനുഷ്യൻ എപ്പോഴും അത്ഭുതങ്ങൾ സമ്മാനിക്കുന്ന ഒന്നാണല്ലേ. അത്തരത്തിലൊരു അത്ഭുത കാഴ്ചയ്ക്കായിട്ട് ഇനി അധിക കാലം നമ്മൾ കാത്തിരിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ശാസ്ത്ര ലോകം വെളിപ്പെടുത്തുന്നത്. പറഞ്ഞു വരുന്നത് 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ദൈർഘ്യമേറിയതും അപൂർവവുമായിട്ടുള്ള സൂര്യഗ്രഹണത്തെ കുറിച്ചാണ് കേട്ടോ. ജെ കെ ബ്രേക്ക് ആണ് ആശ്രയ FM 90 കൂടെയുള്ളത്. ആർജെ അനാമികയാണ്. സൂര്യന് മുന്നിൽ ചന്ദ്രൻ വരികയും പകൽ വെളിച്ചത്തെ ഇരുട്ടിന്റെ മാന്ത്രികതയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന ദിവസമാണ്. 2027 ഓഗസ്റ്റ് 2 ഈ ഒരു റെയർ ആയിട്ടുള്ള കാഴ്ച സംഭവിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഭൂമിക്കും സൂര്യനും ഇടയിലെ ചന്ദ്രൻ വന്ന് സൂര്യപ്രകാശത്തെ തടയുകയും ഭൂമിയുടെ മേൽ നിഴൽ വീഴ്ത്തുകയും ചെയ്യുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കാറുള്ളത്. ഈ ഗ്രഹണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്, അതിന്റെ ഡ്യൂറേഷൻ ആണ്. ഏകദേശം 6 മിനിറ്റ് 20 മുതൽ 23 സെക്കൻഡ് വരെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇരുട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണയായിട്ടൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള സൂര്യഗ്രഹണം 2 മുതൽ 3 മിനിറ്റ് മാത്രമേ നീണ്ടു നിൽക്കാറുള്ളൂ. എന്നാൽ ഇത്തവണ ഡ്യൂറേഷൻ ഇരട്ടിയിലധികമായിരിക്കും എന്നാണ് കരുതപ്പെടുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇത് നൂറ്റാണ്ടിലെ ഏറ്റവും ദൈർഘ്യമേറിയിട്ടുള്ള ഗ്രഹണം എന്ന് വിളിക്കുന്നത്. സ്പെയിനിന്റെ അറ്റ്ലാന്റിക് തീരത്ത് നിന്ന് ജിബ്രാൾട്ടർ, മൊറോക്കോ, അൾജീരിയ, ടുണീഷ്യ, ലിബിയ, ഈജിപ്ത്, സൗദി അറേബ്യ, യമൻ, സൊമാലിയ എന്നിവിടങ്ങളിലൂടെയാണ് സൂര്യഗ്രഹണം വ്യക്തമായിട്ട് ദൃശ്യമാവുക. ഈ പ്രദേശത്തിലുള്ളവർക്ക് രാത്രിക്ക് തുല്യമായിട്ടുള്ള അനുഭവമായിരിക്കും ലഭിക്കുക കേട്ടോ. ഈ സമയത്ത് ആകാശത്ത് നക്ഷത്രങ്ങൾ ദൃശ്യമാകുകയും അന്തരീക്ഷത്തിൽ ചൂടിന് നേരിയ കുറവുണ്ടാകുകയും ചെയ്യും എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഗ്രഹണം പൂർണ്ണമായിട്ടും ദൃശ്യമാകില്ല എന്നുള്ളൊരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ഭാഗിക സൂര്യഗ്രഹണം ദൃശ്യമാകുമെങ്കിലും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഗ്രഹണം അനുഭവിക്കുന്ന പ്രദേശങ്ങളിലെ പോലെ അത്ര ആകർഷകമായിരിക്കില്ല എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. മുംബൈ, ഡൽഹി പോലുള്ള നഗരങ്ങളിലെ സ്ഥലം അനുസരിച്ച് 20 മുതൽ 40% കവറേജ് ലഭിച്ചേക്കാം എന്നാണ് കേട്ടോ അറിയിച്ചിരിക്കുന്നത്. അപ്പോ 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ഡ്യൂറേഷൻ ഏറിയിട്ടുള്ളതും റെയർ ആയിട്ടുള്ള സൂര്യഗ്രഹണമാണിത് 2027 ഓഗസ്റ്റ് 2 സംഭവിക്കാനായിട്ട് പോകുന്നത്. മറ്റ് രാജ്യങ്ങളിലെ ചില പെർട്ടിക്കുലർ സ്ഥലത്ത് ഇത് കാണാനായിട്ട് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ കാണാൻ പറ്റില്ല. എന്തായാലും ആ ഒരു അത്ഭുത കാഴ്ചക്കായിട്ട് നമുക്ക് വെയിറ്റ് നിൽക്കാം, കാണാൻ പറ്റുമോ ഇല്ലയെന്നുള്ളത്. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്കാണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. സോ കീപ് ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ടേക്ക് എ ബ്രേക്ക്.
1: പ്രകൃതിയുടെ വിസ്മയകരമായിട്ടുള്ള സൃഷ്ടികളിൽ ഏറ്റവും കൗതുകകരമായിട്ടുള്ള ഒന്നാണ് അദൃശ്യമാകാനായിട്ടുള്ള ചില ജീവികളുടെ കഴിവ് എന്ന് പറയുന്നത്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടും ഇരപിടിക്കാനുമായിട്ട് സുതാര്യത ഒരു കവചമായിട്ട് ഉപയോഗിക്കുന്ന ചില അപൂർവ ജീവികളുണ്ട് നമുക്ക് ചുറ്റും. ചുറ്റുപാടുകളുമായിട്ട് അലിഞ്ഞു ചേരുന്ന ഈ ജീവികള് പരിണാമത്തിന്റെ അതിശയകരമായിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. കാഴ്ചയിൽ നിന്ന് മറഞ്ഞു നിന്ന് ജീവിതം നയിക്കുന്ന ഇവയെ കുറിച്ചുള്ള പഠനങ്ങൾ ശാസ്ത്ര ലോകത്തിന് ഇന്നും പുതിയ അറിവുകൾ നൽകുന്ന ഒന്നുകൂടിയാണ്. ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒന്നാണ് ഗ്ലാസ് ഒക്ടോപ്പസ് എന്ന ജീവി. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ വസിക്കുന്ന ഈ നീരാളി ശാസ്ത്ര ലോകത്തിന് ഇന്നും ഒരു വിസ്മയമാണ് കേട്ടോ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബോഡി കംപ്ലീറ്റ് ആയിട്ടും ഗ്ലാസ് പോലെ സുതാര്യമാണ്. ഇവയുടെ കണ്ണുകളും ദഹന അവയവങ്ങളും മാത്രമേ പുറമേ നിന്ന് കാണാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. സിലിണ്ടർ ആകൃതിയിലുള്ള ഇതിന്റെ കണ്ണുകൾ ഇരപിടിയന്മാരിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. രണ്ടാമത്തേതാണ് ഗ്ലാസ് തവള. തെക്കേ അമേരിക്കയിലെ മഴക്കാടുകളിലാണ് ഇവ കാണപ്പെടാറുള്ളത് കേട്ടോ. മുകളിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ സാധാരണ പച്ച നിറത്തിലുള്ള ഒരു തവളയായിട്ട് തോന്നും. എന്നാൽ ഈ തവളകളുടെ അടിവായിട്ടുള്ള ഈ ചർമ്മം സുതാര്യമാണ്. തത്സമയം തുടിക്കുന്ന ഹൃദയം, കരൾ, കുടൽ എന്നിവ പുറത്തു നിന്ന് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇലകളുടെ പച്ചപ്പിൽ ഒളിച്ചിരിക്കുമ്പോൾ അടിയിൽ നിന്നുള്ള വെളിച്ചം ബോഡിയിലൂടെ കടന്നു പോകുന്നത് ഇവയെ ശത്രുക്കളുടെ കണ്ണിൽ നിന്നും മറയ്ക്കുന്ന ഒന്നുകൂടിയാണ്. മൂന്നാമത്തേതാണ് ഗ്ലാസ് വിംഗ് ബട്ടർഫ്ലൈ. സാധാരണ ചിത്രശലഭങ്ങള് അവയുടെ ചിറകിലെ വർണ്ണാഭമായിട്ടുള്ള നിറങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന സമയത്ത് ഗ്രേറ്റ് ഓട്ടോ എന്ന ഈ ചിത്രശലഭം അതിന്റെ സുതാര്യമായിട്ടുള്ള ചിറകുകൾ കൊണ്ടാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ ചിറകുകളിലെ വെളിച്ചത്തെ പ്രതിഫലിപ്പിക്കാത്ത കോശങ്ങളാണ് ഉള്ളത് കേട്ടോ. ഇതുമൂലം ചിറകുകൾ ഒരു കണ്ണാടി പോലെ തോന്നുന്ന ഒന്നുകൂടിയാണ്. പറക്കുന്നതിനിടയിൽ ഇവയെ തിരിച്ചറിയുക എന്നത് പക്ഷികൾക്ക് കുറച്ച് അസാധ്യമായിട്ടുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നാലാമത്തേത് ഇമ്മോർട്ടൽ ജെല്ലി ഫിഷ്. വലുപ്പത്തിൽ വളരെ ചെറുതാണെങ്കിലും ഇവയുടെ കഴിവ് അതിഭീമമാണ് കേട്ടോ. പ്രായമാകുമ്പോഴോ പരിക്കേൽക്കുമ്പോഴോ സ്വന്തം കോശങ്ങളെ പുനരുജ്ജീവിപ്പിച്ച് വീണ്ടും ശൈശവ അവസ്ഥയിലേക്ക് മടങ്ങാനായിട്ട് ഇവയ്ക്ക് കഴിയും. ജൈവശാസ്ത്രപരമായിട്ട് മരണമില്ലാത്ത ഏക ജീവിയായിട്ട് ഇതിനെ കണക്കാക്കുന്നുണ്ട്. അഞ്ചാമത്തേതാണ് ഗ്ലാസ് ക്യാച്ച് ഫിഷ്. ശുദ്ധജലത്തിൽ ജീവിക്കുന്ന ഈ മത്സ്യങ്ങൾ അക്വേറിയം പ്രേമികൾക്ക് പ്രിയപ്പെട്ട ഒരു ജീവിയാണ്. ഏഷ്യൻ രാജ്യങ്ങളിലെ നദികളിലാണ് ഇവ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് കേട്ടോ. ഇവയുടെ മാംസം സുതാര്യമാണ്. ബോഡിക്കുള്ളിലെ നട്ടിലും മറ്റ് അസ്ഥികളും വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഒഴുക്കുള്ള വെള്ളത്തിൽ നീന്തി നടക്കുന്ന സമയത്ത് ഇവ വെളിച്ചത്തിൽ മിന്നിമറിയുന്നത് കാണുന്നതും ഒരു വിസ്മയ കാഴ്ച തന്നെയാണ് കേട്ടോ. ആറാമത്തേതാണ് സീ ഏഞ്ചൽ. ആർട്ടിക് അന്റാർട്ടിക് സമുദ്രത്തിലെ തണുത്ത വെള്ളത്തിൽ കാണപ്പെടുന്ന ഒരു തരം ചെറിയ സ്ലഗുകളാണ് ഞാൻ ഈ പറഞ്ഞ സീ ഏഞ്ചൽ എന്ന് പറയുന്നത് കേട്ടോ. തികച്ചും സുതാര്യമായിട്ടുള്ള ബോഡിയും ഉള്ളിലെ ചുവന്ന നിറത്തിലുള്ള അവയവങ്ങളും ഇവയ്ക്കൊരു മാന്ത്രിക രൂപം നൽകുന്ന ഒന്നാണ്. ഏഴാമത്തേതാണ് സാൽപ. ബാരൽ ആകൃതിയിലുള്ള ഈ ജീവികളെ സമുദ്രത്തിലെ കാർബൺ ചക്രം നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ജെല്ലി ഫിഷുകളെ പോലെ തോന്നുമെങ്കിലും ഇവ ഘടനപരമായിട്ട് കൂടുതൽ സങ്കീർണമായിട്ട് നിൽക്കുന്ന ഒരു ജീവിയാണ് കേട്ടോ. സമുദ്ര ഉപരിതലത്തിൽ ചങ്ങലകൾ പോലെ കോർത്ത് കിടക്കുന്ന ഇവ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന വെറും കുമ്പളകളാണെന്ന് മാത്രമേ തോന്നുള്ളൂ. ഇവ യഥാർത്ഥത്തിൽ ജെല്ലി ഫിഷുകളല്ല കേട്ടോ. സിറ്റിനോഫോറ എന്ന വിഭാഗത്തിൽ പെടുന്ന ഒരു ജീവിയാണ്. നീന്തുന്ന സമയത്ത് ഇവയുടെ ബോഡിയിലെ സൂക്ഷ്മമായിട്ടുള്ള രോമങ്ങൾ വെളിച്ചത്തെ വിഘടിപ്പിക്കുകയും മഴവില്ല് പോലെ തിളങ്ങുകയും ചെയ്യുന്നുണ്ട്. സമുദ്രത്തിലെ പ്രകാശ വിസ്മയം എന്നാണ് ഈ ജീവി അറിയപ്പെടുന്നത് കേട്ടോ. എട്ടാമത്തേതാണ് ഗോസെറ്റ് ഷ്രിംപ്. ചെമ്മീൻ വർഗത്തിൽപ്പെട്ട ഇവ ജലാശയങ്ങളെ താഴെത്തട്ടിലാണ് വസിക്കുന്നത്. ബോഡി കംപ്ലീറ്റ് ആയിട്ടും സുതാര്യമായതുകൊണ്ട് തന്നെ മണലിലും ചെളിയിലും ഇവയെ കണ്ടെത്തുക കുറച്ച് പ്രയാസം നിറഞ്ഞൊരു കാര്യമാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് ദഹിക്കുന്ന പ്രക്രിയ പോലും ഇവയുടെ ബോഡിയിലൂടെ കാണാനായിട്ട് സാധിക്കും എന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടും ഇരപിടിക്കാനുമായിട്ട് സുതാര്യത ഒരു കവചമായിട്ട് യൂസ് ചെയ്യുന്ന ചില റെയർ ആയിട്ടുള്ള ജീവികളുണ്ട്. അവയെ കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിലൂടെ എല്ലാവരും കേട്ടത് കേട്ടോ. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്കാണ്. ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ടേക്ക് എ ബ്രേക്ക്.
1: പാലസ് ഓൺ വീൽസ് കേൾക്കുമ്പോ തന്നെ എന്തൊരു പ്രൗഢി ആണല്ലേ, കേൾക്കുമ്പോ തന്നെ നമ്മൾ ചാർജ് ആവുന്നൊക്കെ പറയുന്ന പോലെ. രാജകീയ പ്രൗഢിയോടെ രാജസ്ഥാനിലെ മണൽ കുന്നുകൾക്കും കോട്ടകൾക്കും ഇടയിലൂടെ നീങ്ങുന്ന പാലസ് ഓൺ വീൽസ് രാജസ്ഥാന്റെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് എന്നാണ് പറയാറുള്ളത്. ഈ പാലസ് ഓൺ വീൽസ് എന്താണെന്നാണോ നിങ്ങൾ ആലോചിക്കുന്നത്, പാലസ് ഓൺ വീൽസ് എന്ന് പറയുന്നത് ഒരു ട്രെയിൻ ആണ് കേട്ടോ. കൊട്ടാര സദൃശ്യമായിട്ടുള്ള ഈ ട്രെയിൻ

ഓർക്കുന്നത് വെറും ഒരു യാത്രയല്ല, മറിച്ച് ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കാവുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. പാലസ് ഓൺ വീൽസ് ഇന്നോ ഇന്നലെയോ ക്രമീകരിച്ച ട്രെയിൻ യാത്രയല്ല കേട്ടോ, മറിച്ച് രാജസ്ഥാൻ മണലാരണ്യത്തിലൂടെ ചൂളമിട്ട് ഇവൻ പായാനായിട്ട് തുടങ്ങിയിട്ട് വർഷം 43 കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 43 വർഷമായിട്ട് പാലസ് ഓൺ വീൽസ് തുടർന്നിരുന്ന ഒരു പാരമ്പര്യം 2026 തിരുത്തപ്പെടുകയാണ് കേട്ടോ. എന്താണെന്നോ, പാലസ് ഓൺ വീൽസിന്റെ ആ ചരിത്രപരമായിട്ടുള്ള തീരുമാനം വാർത്തകളിലൊക്കെ ഇടം പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സാധാരണയായിട്ട് ഈ ആഡംബര ട്രെയിൻ സർവീസ് നടത്തിയിരുന്നത് സെപ്റ്റംബർ മുതൽ ഏപ്രിൽ വരെ മാത്രമായിരുന്നു കേട്ടോ. എന്നാൽ ഈ രാജകീയമായിട്ടുള്ള ട്രെയിൻ ഇതാദ്യമായിട്ട് മെയ് മാസത്തിലും യാത്രക്കാർക്കായിട്ട് ട്രാക്കിൽ ഇറങ്ങാനായിട്ട് ഒരുങ്ങുകയാണ്. രാജസ്ഥാനിലെ കഠിനമായിട്ടുള്ള ചൂട് കണക്കിലെടുത്താണ് പാലസ് ഓൺ വീൽസിന്റെ സേവനം മെയ് മാസങ്ങളിൽ നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ സഞ്ചാരികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ആവശ്യവും വർദ്ധിച്ച ബുക്കിംഗുമാണ് ഇങ്ങനെയൊരു തീരുമാനത്തിന് പിന്നിലെന്നാണ് നോർത്ത് വെസ്റ്റേൺ റെയിൽവേ ചീഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ അറിയിച്ചിരിക്കുന്നത്. സഞ്ചാരികളുടെ താല്പര്യത്തിൽ ഏകദേശം 45% വർധനവാണ് ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. 1982 രാജസ്ഥാൻ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനും ഇന്ത്യൻ റെയിൽവേയും ചേർന്നിട്ടാണ് രാജസ്ഥാനിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കായിട്ട് ഈ ഒരു സഞ്ചരിക്കുന്ന കൊട്ടാരം ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. രാജസ്ഥാനിന്റെ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന രീതിയിൽ പഴയ കാല രജപുത്ര കൊട്ടാരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് ഈ ഒരു ട്രെയിനിന്റെ ഉൾഭാഗം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഡൽഹിയിലെ സഫ്ദർജംഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 7 രാത്രികളും 8 പകലും നീണ്ടു നിൽക്കുന്നതാണ് പാലസ് ഓൺ വീൽസിലെ സ്വപ്നയാത്ര എന്ന് പറയുന്നത് കേട്ടോ. ജയ്പൂർ, സവായ് മധോപൂർ, ചിത്തോർഗഡ്, ഉദയ്പൂർ, ജയ്സാൽമീർ, ജോധ്പൂർ, ഭരത്പൂർ, ആഗ്ര എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ ഡൽഹിയിൽ തന്നെ അവസാനിക്കുന്ന രീതിയിലാണ് ഈ ഒരു ആഡംബര യാത്ര അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഡീലക്സ്, സൂപ്പർ ഡീലക്സ് ക്യാബിനുകൾ, പ്രസിഡൻഷ്യൽ സ്യൂട്ട് എന്നിങ്ങനെയാണ് പാലസ് ഓൺ വീൽസിലെ താമസ സൗകര്യം എന്ന് പറയുന്നത്. കൊട്ടാര സദൃശ്യമായിട്ടുള്ള താമസം മാത്രമല്ല കേട്ടോ, ഭക്ഷണവും അതിഗംഭീരമാണ്. രാജകീയ വിഭവങ്ങൾ വിളമ്പുന്ന 2 റെസ്റ്റോറന്റുകൾ, ഒരു ലോഞ്ച് ബാർ എന്നിവ പാലസ് ഓൺ വീൽസിൽ യാത്രക്കാർക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. യാത്രക്കാരുടെ എണ്ണം തിരഞ്ഞെടുക്കുന്ന ക്യാബിൻ എന്നിവയനുസരിച്ച് നിരക്കുകളുടെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇന്ത്യൻ പൌരന്മാർക്കും വിദേശികൾക്കും വ്യത്യസ്തമായിട്ടുള്ള നിരക്കുകളാണ്, റേറ്റുകളാണ് നിശ്ചയിച്ചിരിക്കുന്നത് കേട്ടോ. രാജസ്ഥാൻ ടൂറിസത്തിന്റെ ഒഫീഷ്യൽ പോർട്ടൽ വഴി ടിക്കറ്റുകൾ നേരിട്ട് ബുക്ക് ചെയ്യാനായിട്ടും സാധിക്കും. അതുമാത്രമല്ല, ഈ ചൂട് കാലത്തും ആഡംബര യാത്രകൾ ആസ്വദിക്കാനായിട്ട് തയ്യാറായിട്ടുള്ള പുതിയ തലമുറയിലെ സഞ്ചാരികളെ ലക്ഷ്യമിട്ടുള്ള ഈ ഒരു നീക്കം രാജസ്ഥാനിലെ ടൂറിസം മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകുന്ന ഒന്നാണ്. പാലസ് ഓൺ വീൽസ് മെയ് മാസത്തിലും യാത്ര സ്റ്റാർട്ട് ചെയ്തതോടുകൂടി താജ്മഹലിന്റെ സൂര്യോദയ കാഴ്ചയും രൺതംബോറിലെ ടൈഗർ സഫാരിയും മണലാരണ്യത്തിലെ നാടൻ കലാരൂപങ്ങളും ഇനി മുതൽ വേനലിലും സഞ്ചാരികൾക്ക് ആസ്വദിക്കാനായിട്ടും സാധിക്കുന്ന ഒന്നുകൂടിയാണ്. എന്തായാലും 43 വർഷത്തെ ആ ഒരു ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുകയാണ് പാലസ് ഓൺ വീൽസ് എന്ന ട്രെയിൻ. ഇതിന്റെ ഫെസിലിറ്റീസും മറ്റ് കാര്യങ്ങളും ഒക്കെ അറിഞ്ഞപ്പോ നിങ്ങൾക്കും ഈ ഒരു ട്രെയിനിൽ ഒരിക്കലെങ്കിലും യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ടായിരിക്കും എന്നെനിക്കറിയാം. അപ്പോ ആഗ്രഹമൊക്കെ മനസ്സിലങ്ങ് വെക്കാതെ അങ്ങോട്ടങ്ങ് പോവുക. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം, രാജസ്ഥാൻ ടൂറിസത്തിന്റെ ഒഫീഷ്യൽ പോർട്ടൽ വഴി നിങ്ങൾക്ക് ടിക്കറ്റുകൾ നേരിട്ട് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. എന്തായാലും ഈ ഒരു വിശേഷത്തോടുകൂടി ഇന്നത്തെ ടേക്ക് കെയർ ബ്രേക്കിയുടെ വൈൻഡപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ അടുത്ത ദിവസം നല്ല കലക്കൻ വിശേഷങ്ങളുമായിട്ട് ഞാൻ ടേക്ക് കെയർ ബ്രേക്കിൽ വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ശുഭരാത്രി വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മിയാർ ജനാമിക സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രത്യേകതരം കാത്തിരിപ്പിനെ കുറിച്ചാണ്. ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ഉറപ്പുള്ള ഒരാൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. നമ്മളിൽ പലരുടെയും ഉള്ളിൽ ആർക്കും അറിയാത്ത ഒരു കാത്തിരിപ്പുണ്ട്. അത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഒരു പ്രണയമാകാം, അല്ലെങ്കിൽ ദൂരേക്ക് പോയ ഒരു സുഹൃത്താകാം. ലോജിക്കലായി ചിന്തിക്കുമ്പോൾ

അവരിനി വരില്ല എന്നറിയാം. പക്ഷെ നമ്മുടെ മനസ്സ് അതങ്ങോട്ട് സമ്മതിച്ചു തരില്ല. വണ്ടി കയറിപ്പോയ ഒരാൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ ഒരൊഴിഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്ന പോലെയാണത്. ആ കാത്തിരിപ്പിൽ സങ്കടം മാത്രമല്ല, ആ വ്യക്തിയോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴം കൂടിയാണ് കാണിക്കുന്നത്. വരുമെന്ന പ്രതീക്ഷയല്ല, മറിച്ച് വരുമായിരുന്നെങ്കിൽ എന്നൊരാഗ്രഹമാണ് അതിന് പിന്നിൽ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ കാത്തിരിപ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മളറിയാതെ തന്നെ നമ്മുടെ ഒരു ശീലമായി മാറുകയാണ് പതിവ്. രാവിലെ എഴുന്നേൽക്കുമ്പോഴോ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ അബദ്ധത്തിൽ നമ്മുടെ കൈകൾ ഫോണിലേക്കൊന്ന് പോകും. അവരുടെ ഒരു മെസ്സേജ് വന്നാലോ എന്നൊരു തോന്നൽ. അതൊരു തരം ആത്മവഞ്ചനയാണെന്ന് അറിയാമെങ്കിൽ കൂടി ആ ചെറിയ പ്രതീക്ഷ നമുക്ക് തരുന്ന ഒരു സന്തോഷമുണ്ട്. നമ്മുടെ ഓർമ്മകളിൽ അവർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നതിൻ്റെ തെളിവാണിത്. ആരും കാണാതെ നമ്മളിപ്പോഴും ഫോണിൽ സൂക്ഷിക്കുന്ന ചില പഴയ ചാറ്റുകളും ഫോട്ടോകളും ഒക്കെ ഈ കാത്തിരിപ്പിൻ്റെ ബാക്കി പത്രങ്ങളാണ്. എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചാലും ആ പഴയ കാലത്തേക്ക് ഒന്ന് തിരിച്ചു പോകാൻ ആഗ്രഹിക്കാത്തവരായി ആരും ഉണ്ടാവില്ല, ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ചില സ്ഥലങ്ങൾക്കും ചില പാട്ടുകൾക്കും നമ്മളെ പെട്ടെന്ന് ഈ കാത്തിരിപ്പിലേക്ക് വലിച്ചിടാൻ കഴിയും. പണ്ട് ഒരുമിച്ച് നടന്ന വഴികളിലൂടെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്കിഷ്ടപ്പെട്ട ഒരു പാട്ട് എഫ് എമ്മിൽ കേൾക്കുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണിൽ നിറയും. അപ്പോൾ തോന്നും അവർ പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് ഒന്ന് വന്നിരുന്നെങ്കിലെന്ന്. അവർ പോയതോടെ നമ്മുടെ ലൈഫിലെ ഒരു വലിയ ഭാഗം കൂടിയാണ് ശൂന്യമായത്. ആ ശൂന്യത നികത്താൻ വേറെ ആർക്കും കഴിയില്ലെന്ന് നമ്മുടെ മനസ്സിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് പുതിയ ആളുകളെ തേടിപ്പോകാതെ ആ പഴയ ആൾക്ക് വേണ്ടി തന്നെ മനസ്സ് ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ കാത്തിരിപ്പ് പ്രണയത്തിൽ മാത്രമല്ല, ചില സൗഹൃദങ്ങളിലുമുണ്ട്. കോളേജ് കാലത്തോ സ്കൂൾ കാലത്തോ ജീവനതുല്യം സ്നേഹിച്ച ചില സുഹൃത്തുക്കൾ, കാലം കഴിഞ്ഞപ്പോൾ അവർ അവരുടേതായ തിരക്കുകളിലേക്ക് പോയിട്ടുണ്ടാകാം. ഫോൺ വിളികൾ കുറഞ്ഞു വന്ന് ഇല്ലാതായിട്ടുണ്ടാവും. എങ്കിലും നമ്മുടെ മനസ്സിൽ അവർ ആ പഴയ കൂട്ടുകാർ തന്നെയാകും. എന്നെങ്കിലും അവർ തിരിച്ചു വന്ന് പഴയതുപോലെ തോളിൽ കൈയിട്ട് നടക്കുമെന്ന് നമ്മൾ വെറുതെ മോഹിക്കും. അവർ പുതിയ സൗഹൃദങ്ങൾ കണ്ടെത്തിയെന്ന് അറിയാമെങ്കിലും നമ്മുടെ സ്പേസ് അവിടെ എപ്പോഴും ഉണ്ടാവുമെന്ന് വിശ്വസിക്കാനാണ് നമുക്ക് എപ്പോഴും ഇഷ്ടം. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ ലൈഫിൽ ചിലരൊക്കെ നമ്മളോട് ചോദിക്കും, എന്തിനാ ഇങ്ങനെ വെറുതെ കാത്തിരിക്കുന്നത്, അത് മണ്ടത്തരമല്ലേ എന്ന്. പക്ഷെ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ മണ്ടത്തരമെന്നും ബുദ്ധിയെന്നും ഒന്നുമില്ലല്ലോ. ഈ കാത്തിരിപ്പ് അവരെ തിരികെ കിട്ടാൻ വേണ്ടി മാത്രമുള്ളതല്ല, അവരോടുള്ള സ്നേഹം നമ്മുടെ ഉള്ളിൽ മരിക്കാതെ സൂക്ഷിക്കാൻ വേണ്ടി കൂടിയാണ്. അവർ പോയെന്ന് അംഗീകരിക്കാൻ മനസ്സ് തയ്യാറല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ അവരെ പ്രതീക്ഷിക്കുന്നത്. ചിലർക്ക് വേഗം തന്നെ മൂവ് ഓൺ ചെയ്യാൻ കഴിയും, പക്ഷെ മറ്റു ചിലർക്ക് അത് ജീവൻ പോകുന്ന അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആ ബുദ്ധിമുട്ടാണ് ഇത്തരം കാത്തിരിപ്പുകളായി മാറുന്നത്. ശരിയല്ലേ? കേൾക്കാം, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, തിരിച്ചു വരില്ല എന്ന് ഉറപ്പുള്ള ആ മനുഷ്യർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിനെ പറ്റിയാണ് നമ്മളിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കാത്തിരിപ്പിൽ ഒരുതരം സൈലൻ്റായ ഒരു വേദനയുണ്ട്, ആരോടും പറയാൻ പറ്റാത്ത ഒരു വേദന. പകൽ നമ്മൾ ചിരിച്ചു നടക്കും, എല്ലാവരോടും സംസാരിക്കും, പക്ഷേ ഇരുട്ട് അലയടിക്കുന്ന ഈ രാത്രിയിൽ ചുറ്റുമുള്ള ബഹളങ്ങളൊക്കെ അടങ്ങുമ്പോൾ ആ പഴയ മുഖം മനസ്സിലേക്ക് വരും. അന്നത്തെ ചില വാക്കുകൾ കാതിൽ മുഴങ്ങും. ഒരു മിനിറ്റ് നേരത്തേക്കെങ്കിലും അവർ തിരിച്ചു വന്നിരുന്നെങ്കിലെന്ന് നമ്മൾ വല്ലാതെ ആഗ്രഹിക്കും. ആ ആഗ്രഹം ഒരിക്കലും നടക്കില്ലെന്ന് അറിയുമ്പോഴുള്ള ആ ഒരു നെഞ്ചൊരുകുന്ന സങ്കടമുണ്ടല്ലോ, അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, കാത്തിരുന്ന് കാത്തിരുന്ന് ചിലപ്പോൾ നമ്മൾ ആ കാത്തിരിപ്പിനെ തന്നെ അങ്ങ് സ്നേഹിച്ചു തുടങ്ങും. അവർ തിരിച്ചു വന്നില്ലെങ്കിലും അവരോടുള്ള സ്നേഹം നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാകും. ഒരാളെ എത്രത്തോളം ആത്മാർത്ഥമായി സ്നേഹിക്കാൻ നമുക്ക് കഴിയുമെന്ന് നമ്മൾ തന്നെ തിരിച്ചറിയുന്നത് ഈ സമയത്താണ്. അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റബോധം തോന്നേണ്ട ഒരു കാര്യമില്ല. അത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പരിശുദ്ധിയാണ്. പക്ഷേ ആ കാത്തിരിപ്പ് നിങ്ങളുടെ ഇന്നത്തെ സന്തോഷങ്ങളെ ഇല്ലാതാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആ നല്ല ഓർമ്മകളെ സ്നേഹിച്ച് മുന്നോട്ട് പോവുക. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.